ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, കന്നി 13, 2026 സെപ്റ്റംബർ 29, ചൊവ്വാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ ജീവിതയാത്രയിൽ കൂടെ കൂടുന്നവർ ചിലരെങ്കിലും നമുക്ക് അല്ലെങ്കിൽ നമ്മെ പിന്നിൽ നിന്ന് കുഴിയിലേക്ക് തള്ളിയിടുന്നവരാകും. അത്തരം ആൾക്കാരെ ഏതെങ്കിലും ഒരവസരത്തിൽ അവരുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ സാന്ദർഭികമായി തിരിച്ചറിഞ്ഞാൽ അവരിൽ നിന്നും ഒരകലം കാത്തു സൂക്ഷിക്കുവാൻ മടിക്കരുത്. കൂടെ ചേർന്ന് നിന്ന് മുന്നിലെ കുഴിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ അപകടത്തെക്കുറിച്ച് അറിയാമായിട്ടും ഓർമ്മപ്പെടുത്താതെ നമ്മെ മനഃപൂർവ്വം കുഴിയിൽ ചാടിക്കുന്നവർ, അവരിൽ നിന്ന് അകന്നു മാറുക, മാറാൻ ശ്രമിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 1:30 പാട്ടും വർത്താനവും, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 29. സർജിക്കൽ സ്ട്രൈക്ക് നടന്നതും ആരതി സാഹ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന പ്രഥമ ഇന്ത്യക്കാരിയായി മാറിയതും ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 29-നായിരുന്നു. സെപ്റ്റംബർ 29-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 29. ഇന്ന് ലോക ഹൃദയ ദിനം. ലോകത്ത് ഓരോ വർഷവും 17 ദശലക്ഷത്തിലധികം ആളുകൾ ഹൃദയരോഗം മൂലം മരിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ആഗോള ആഘാതം ഇല്ലാതാക്കുന്നതിനും അവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ലക്ഷ്യത്തോടെയും എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആഘോഷിക്കുന്നു. ബാബിയൻ മസക്കർ നടന്നത് 1947 സെപ്റ്റംബർ 29-നായിരുന്നു. ഉക്രൈനിയൻ തലസ്ഥാനമായ കൈവിലെ ഒരു മലയിടുക്കാണ് ബാബിയൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനെതിരായ പ്രചാരണ വേളയിൽ നാസി ഭരണകൂടം നടത്തിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു ബാബിയൻ മസക്കർ. പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നത് 2016 സെപ്റ്റംബർ 29-നായിരുന്നു. ആരതി സാഹ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന പ്രഥമ ഇന്ത്യക്കാരിയായി മാറിയത് 1959 സെപ്റ്റംബർ 29-നായിരുന്നു.

ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി. ഇറാനിയൻ വംശജനായ US പൗരത്വമുള്ള അനുഷ അൻസാരി സുരക്ഷിതമായ ഭൂമിയിൽ തിരിച്ചെത്തിയത് 2006 സെപ്റ്റംബർ 29 ആയിരുന്നു. പ്രോഡിയ സിസ്റ്റംസിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് അനുഷ അൻസാരി.

0: മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്ന എൻ ബാലാമണി അമ്മയുടെ ചരമദിനമാണ് ഇന്ന്. 2004 സെപ്റ്റംബർ 28 അവർ അന്തരിച്ചത്. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളിയാണ് ബാലാമണിയമ്മ.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം. ഞായറാഴ്ച
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 5 വരെയാണ് സന്ദർശനം. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME മറ്റ് സംരംഭകർ എന്നിവരുടെ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: സമഗ്രവും പരസ്പര പ്രയോജനകരവുമായ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായി പീയൂഷ്

0: യുഎസിലെ വാണിജ്യ മന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നിർമ്മാണം, ഉപഭോഗ വസ്തുക്കൾ, അഗ്രി ബിസിനസ്, റീറ്റെയിൽ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ബിസിനസുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേറ്റീവ് കമ്പനികൾ എന്നിവയുമായുള്ള വട്ടമേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കും സ്വാമി വിവേകാനന്ദനും പീയൂഷ് ഗോയൽ പുഷ്പാർച്ചന അർപ്പിക്കും. ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകളുമായും അദ്ദേഹം സംവദിക്കും.
1: ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ രണ്ടാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട്സ്റ്റേഷൻ ഓപ്പറേഷനിൽ ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉദ്ഘാടന ദിനമായ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംയുക്ത സേനകളുടെ സവിശേഷമായ ഏകോപനവും സംയോജനവും വളർത്തുന്നതിന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫും നാവിക കമാൻഡർമാരുമായി സംവദിക്കും. വടക്കുകിഴക്കൻ റെയിൽവേയുടെ വാരാണസി ഡിവിഷന് കീഴിലെ 614 റൂട്ട് കിലോമീറ്ററിലധികം ദൂരം കവച് 4 സംവിധാനം നടപ്പാക്കും. ഇതിനായി റെയിൽവേ 223 കോടി രൂപ അനുവദിച്ചു. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ, അടിസ്ഥാന സൌകര്യം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ട്രെയിൻ സർവീസുകൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യ 3 ടണ്ണോളം ക്ഷയരോഗ നിവാരണ മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമൂഹ മാധ്യമക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ഇവയുടെ ഗുണഫലങ്ങൾ സ്വാംശീകരിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 2nd ചരമവാർഷികാചരണം കണ്ണൂർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവ തടയുന്നതിന് മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് 2000 മുതലാണ് ലോക ഹൃദയ ദിനാചരണം ആരംഭിച്ചത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും നിലവിലെ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതോടെ ചികിത്സാ സൌകര്യങ്ങളും സേവന സംവിധാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും പുതുതായി നിർമ്മിക്കുന്ന മാതൃ ശിശു സംരക്ഷണ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ കണ്ണൂർ 6 ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്ത വിഷയത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. 6 ഫാമിൽ ചേർന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. വേളിയിൽ നിന്ന് ആരംഭിച്ച് പാർവതി പുത്തനാർ കനാലിലൂടെ കഠിനംകുളം കായൽ വരെയും തിരിച്ചുമുള്ള റൌണ്ട് ട്രിപ്പ് സർവീസാണ് ആരംഭിക്കുന്നത്.

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 ആരംഭിക്കും. ഫലം www.sec.kerala.gov.in വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലാടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 54.24%. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി 8 മെഡലുകൾ കൂടി ഇന്ത്യ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ മലയാളിയായ ശ്രീശങ്കർ മുരളിയും 1500 മീറ്ററിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ കരസ്ഥമാക്കി. വനിതകളുടെ 5000 മീറ്ററിൽ പാറുൽ ചൌധരിയും 400 മീറ്റർ ഹെഡിൽസിൽ വിദ്യാരാമരാജും വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഈഷ സിംഗ് വെള്ളിയും 78 കിലോ വിഭാഗം കുറാഷിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്ൻ, പ്രിയ ഗംഗാസ്, കപിൽ പൊഗാരി എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ 3 മെഡലുകൾ ഉറപ്പായി. ക്രിക്കറ്റിലും ഹോക്കിയിലും ഇന്ത്യൻ പുരുഷ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ്.
0: കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറളത്ത് അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: റെയിൽ ഫെൻസിംഗിനെ വയനാട്ടിൽ പരീക്ഷിച്ച മാതൃക ഉപയോഗിക്കാൻ മന്ത്രി പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു. 500 മീറ്റർ ഭാഗത്താണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഡിസംബറോടെ ആനമതിലിന്റെയും വേലിയുടെയും പണി പൂർത്തീകരിക്കുമെന്ന് അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ടവർ മന്ത്രിയെ അറിയിച്ചു. ആറളത്തെ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ആൾത്താമസമുള്ള 1300 വീടുകളിൽ ഡിസംബർ 31 കുടിവെള്ള വിതരണം പൂർത്തിയാക്കും. മന്ത്രിമാരായ കെ എ തുളസി, സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറളം വന്യജീവി സങ്കേതത്തിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ലോഗോ മന്ത്രിമാർ ചേർന്ന് പ്രകാശനം ചെയ്തു.
0: കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾക്കെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് തൂഫാൻ പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 2-ാം സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ 7:25.
3: കാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ.
4: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
5: പ്രജാദ്രീ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനീ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തോട് എല്ലാ കാലത്തും പഠിപ്പിച്ച പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയവും തന്ത്രവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ആയുധ സ്ഫോടക വസ്തു ലഹരി മരുന്ന് കടത്തുകളിൽ ഏർപ്പെട്ടിരുന്ന ഷെഹസാദ് ഭാട്ടി ശൃംഖലയുടെ 40-ലധികം മൊഡ്യൂളുകൾ വിവിധ സുരക്ഷാ ഏജൻസികളുടെ ഏകോപനത്തിലൂടെ തകർത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2nd പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പശുധൻ ബീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പോർട്ടലെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: इस बीमा पोर्टल का लाभ किसानों को उठाना चाहिए. किसानों के लिए एक समस्या थी, दुर्घटना हो जाए, कोई बीमारी से पशु की मौत हो जाए तो उनकी आजीविका पर सीधा असर पड़ता था और उनकी आजीविका को सुरक्षित करने के लिए यह बीमा योजना प्रधानमंत्री जी ने 2014 में देश के सभी जिलों में चलाया. आज उसको आगे बढ़ाने के लिए टेक्नोलॉजी का इस्तेमाल करते हुए पोर्टल लॉन्च किया गया है.
0: ചരക്ക് സേവന കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റത്തിനൊരുങ്ങിയ ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ $863 ബില്യൺ നിന്ന് ഈ വർഷം കയറ്റുമതി $1 ട്രില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഫലമായി ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായി $100 ബില്യൺ എത്തിയിട്ടുണ്ട്. 2032 വ്യാപാരം $200 ബില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ജി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം August 15 ആരംഭിച്ച ഫാസ്റ്റാഗ് വാർഷിക പാസിന് കീഴിൽ 1 കോടി പാസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ. ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും തടസ്സരഹിതവും ചെലവ് കുറഞ്ഞതുമായ യാത്രാ സൗകര്യമൊരുക്കുന്ന ഈ പാസിന് സ്വകാര്യ വാഹന ഉടമകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു. ₹3,075 നൽകി 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 തവണ ടോൾ പ്ലാസകൾ കടക്കുന്നതുവരെയോ സാധുതയുള്ള ഈ പാസ് എടുക്കുന്നതിലൂടെ ഇടയ്ക്കിടെ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യം ഒഴിവാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.81% വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് കോട്ടയത്തുമാണ്. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫിനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീവിത രീതികൾ സ്വീകരിക്കാൻ പൌരന്മാരെ പ്രേരിപ്പിക്കുന്ന മിഷൻ ലൈഫ് പദ്ധതി വൻ ജനകീയ പങ്കാളിത്തമാണ് കൈവരിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച ഈ ആഗോള ജനകീയ പ്രസ്ഥാനത്തിൽ 7.3 കോടിയിലധികം ആളുകൾ പങ്കാളികളാണ്. ഊർജ ജല സംരക്ഷണം, മാലിന്യവും ഇ മാലിന്യവും കുറയ്ക്കൽ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, ആരോഗ്യകരമായ ജീവിതശൈലി, സുസ്ഥിര ഭക്ഷണ രീതികൾ തുടങ്ങി 7 പ്രധാന വിഷയങ്ങളിലൂന്നിയാണ് മിഷൻ ലൈഫ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ വിജയം. ഏക് പേട് മാങ്കേ നാം എന്ന പദ്ധതിക്ക് കീഴിൽ രാജ്യത്തുടനീളം 272 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് 12 ലക്ഷത്തിലധികം ഇക്കോ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഏകദേശം 3 ടൺ ക്ഷയരോഗ നിർമ്മാർജ്ജന മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു ഇന്ത്യ. അയൽ രാജ്യങ്ങളുടെ ക്ഷേമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇന്ത്യ നൽകുന്ന മുൻഗണനയും

0: പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ തുടർന്നും ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഇന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഹൃദയ ദിനാചരണ പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടരുന്നു. ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും സ്വന്തമാക്കി. ലോങ് ജമ്പിൽ മലയാളി താരം ശ്രീശങ്കർ മുരളിയും 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയുടെ വിദ്യ രാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. 5000 മീറ്ററിൽ പാരുൾ ചൌധരി വെങ്കലം നേടി. ഷൂട്ടിംഗിൽ 25 മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിൽ 21-കാരി ഇഷാ സിംഗ് വെള്ളിയും കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി നിലവിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്ത് ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ഈ ചൊല്ലാൻ പിഴകൾ കൃത്യമായി ഈടാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ. കുടിശ്ശിക തുക വൈദ്യുതി ബില്ലുകളുമായി ബന്ധിപ്പിക്കുന്ന കാര്യം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആലോചിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ജെ ബി പർദീപാല, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. പിഴ ഈടാക്കാൻ ഫലപ്രദമായ സംവിധാനമില്ലെങ്കിൽ ഈ ചൊല്ലാൻ നൽകുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. റാബി കൃഷി സീസണിനായി കൃത്യമായ ഏകോപനത്തോടെയും ശാസ്ത്രീയമായ വിലയിരുത്തലോടെയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിലെ റാബി ക്യാമ്പയിൻ 2026 ദേശീയ കാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: പവിഴമഴ മഴ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Hello dear friends, you are now in our reading room. With you, I am Preeta Sugathan, your host. My reading room episodes in the month of April and May are dedicated to our young listeners who are enjoying their vacation. We know that vacation is not just a time to rest, it's also a time to grow, a time when young minds can travel to different worlds without even stepping outside home. Books have that magic. When children read, they don't just pass time, they begin to imagine, to feel, and to understand life a little more deeply. And dear parents, this is the perfect season to gently guide children towards the beautiful habit of reading. In our previous episode, I introduced one of the most loved Indian English authors, Sudha Murthy, along with a few of her beautiful stories. I truly hope that all my young listeners, even parents, got a chance to read them and enjoyed that wonderful journey. It's a fact that for many of us, especially English learners, reading is not always an easy habit to develop. It takes time, patience, and the right beginning. So, if we start with something simple and interesting like short stories, that journey becomes much easier and more enjoyable. Short stories are simple, easy to read, and yet they carry powerful emotions and meaningful messages. So, for our young and cute listeners, they are the perfect beginning to build a beautiful reading habit. And when we look into the world of short stories, there are countless brilliant writers. Choosing just one is not an easy task. Anyway, my pick for today is a very special writer, a master storyteller from France, Guy de Maupassant, a writer who had the rare ability to turn ordinary moments of life into extraordinary stories. His stories are known for their simplicity, their deep understanding of human nature, and most importantly, their unexpected endings. With just a few words, he could surprise you, move you, and make you think, and that is the magic of Maupassant. Born in France in 1850, Maupassant began his literary journey under the guidance of the famous writer Gustave Flaubert, who played a very crucial role in shaping his writing style. Though he started his career as a government clerk, his passion for writing never faded. Soon he began publishing stories, and his very first major success, Ball of Fat, brought him instant recognition. In a relatively short span of time, Maupassant wrote over 300 short stories along with some novels,

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്.

Tune. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ആതിരയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി നോക്കുകയാണ്. ബിക്കോസ് സാധാരണ ഒരു താരമായിട്ടായിരിക്കും ഞാൻ എത്തുന്നത്. ഇന്ന് രണ്ട് താരമാണ് എന്റെ മുമ്പിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ചിരിച്ച് രസിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇവരെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ, സംഗീതവും നൃത്തവും വയലിനും സാഹിത്യവും ഒക്കെ ആയിട്ട് കഴിവുകളുടെ വ്യത്യസ്ത മേഖലകളിലൂടെ തിളങ്ങുന്ന രണ്ട് കലാപ്രതിഭകളാണ് പഠനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മിസ് അഞ്ജന മോഹൻ ആൻഡ് മിസ് നന്ദന മോഹൻ. രണ്ടുപേരും സഹോദരിമാരാണ്. അപ്പൊ ഈ രണ്ടു പേരും ഒരേ വേദിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ കലാപരമായിട്ടുള്ള പഠനത്തിന്റെയും കലാവിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ കടന്നു പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും കൂടി നമ്മൾ ഇങ്ങനെ എത്തി നോക്കുകയാണ് അല്ലെ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടു കൂടി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദന മോഹൻ ആൻഡ് അഞ്ജന മോഹൻ.

0: ആഹാ, അപ്പോൾ ഞാൻ എന്തായാലും അവരെ വെൽക്കം ചെയ്തപ്പോൾ തന്നെ അവരിങ്ങനെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും നല്ല തേൻ കിളികളായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM അഞ്ജനയും നന്ദനയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. ഹായ്.
1: യെസ്.
0: അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ആദ്യം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ
1: ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. നല്ല എക്സൈറ്റഡ്
0: ആണ്. അപ്പൊ എന്താ പറയുന്നത് നന്ദന?
2: ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്.
0: യെസ്, അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ കട്ട വെയിറ്റിംഗിലാണ് എന്തായിരിക്കും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ തന്നെ ഒരു സിസ്റ്റേഴ്സ് ആണല്ലേ, അപ്പൊ ആ വീട്ടിലെ കലവിലെയും എനിക്കൊരു സിസ്റ്ററാണ് ഉള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ എന്റെ സിസ്റ്ററിന് ഇങ്ങനെ ഓർമ്മ വരും. ആ കലവിലെ അതുപോലെ തന്നെ ആ ഒരു സൗഹൃദവും അത് ആ ഒരു ബോണ്ടിങ്ങും അല്ലേ. അപ്പൊ അത് തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു അധ്യായത്തിന്റെ വിജയം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളിങ്ങനെ പാടി തുടങ്ങിയപ്പോ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയത് ഒരുപാട് ഇങ്ങനെ എന്താ സാഹിത്യപരമായിട്ടുള്ളതും ആ കലാപരമായിട്ടുള്ള സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ ലളിത പത്മിനി, രാഗിണിമാർ, അതുപോലെ തന്നെ രഞ്ജിനി ഗായത്രി. അപ്പൊ അതുപോലെ നിങ്ങൾ എനിക്കിങ്ങനെ തോന്നുകയാണ് അങ്ങനെ ഒരു സിസ്റ്റർ ബോണ്ടിങ്ങിൽ കലാപരമായിട്ട് തിളങ്ങാൻ സാധിക്കട്ടെ എന്ന്. അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ. അപ്പൊ എന്തായാലും അഞ്ജനയും നന്ദനയുമാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഉള്ളത്. അപ്പൊ അവര് തന്നെ അവരെ പരിചയപ്പെടുത്തുകയാണ്.
1: ഹായ്, എന്റെ പേര് അഞ്ജന മോഹൻ. ഞാൻ വരുന്നത് പുന്തലത്താഴം അയത്തിൽ കൊല്ലത്തു നിന്നാണ്. ഞാനിപ്പോ ഗവൺമെന്റ് എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സംഗീതവും സാഹിത്യവും ഒക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള മേഖലകൾ. പിന്നെ സംസാരിക്കാനും ഇഷ്ടമാണ്. അതിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി കിട്ടിയതിലും ഒത്തിരി സന്തോഷമുണ്ട്.
0: പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്തായി എത്തിയത്. സംസാരിപ്പിച്ചിട്ടേ വിടും. അപ്പൊ എന്തായാലും അഞ്ജന കുട്ടിയുടെ വിശേഷങ്ങളാണ് കേട്ടത്. ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. സംഗീതവും സാഹിത്യവും അതുപോലെ തന്നെ വയലിനിസ്റ്റ് കൂടിയാണ്. അതുപോലെ സംഗീതത്തിൽ ചെറിയ നാള് തൊട്ടേ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അടുത്ത് നമ്മുടെ നന്ദനയാണ് വെയിറ്റിംഗ്. നന്ദന എന്താണ് എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
2: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നന്ദന മോഹൻ. ഞാൻ

0: ടെക് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണ്ണിൽ പഠിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ആൻഡ് ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ആൻഡ് അത്രേയുള്ളൂ,
1: ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. രണ്ട് മിടുക്കി കുട്ടികളാണ്, അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ലൈഫിൽ ഞാൻ എന്റെ ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ, ആ ഫിഫ്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് വരെയൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് കണ്ടുകൂടാത്ത ഒരാളായിരുന്നു എന്റെ സിസ്റ്റർ. എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്താലും ഇപ്പൊ എല്ലാവർക്കും ഇളയ കുട്ടിയോട് ഒരു പാമ്പറിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ എന്റെ ലൈഫിൽ ഇപ്പോ എന്റെ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ആണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് പറയാനും വിഷമം കേൾക്കാനാണെങ്കിലും സന്തോഷത്തിനാണെങ്കിലും യാത്ര പോകാനാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും എന്റെ സിസ്റ്റർ ആണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഒരു സഹോദരിയെ കിട്ടുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങളും അതിൽ ഹാപ്പി ആണോ?
0: തീർച്ചയായും.
1: അടുത്ത അതിപ്പോ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, അതിൽ എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. അടുത്ത ജന്മത്തിൽ എനിക്ക് ഈ ഒരു സഹോദരിയെ വേണമെന്നുണ്ടോ? ചിലരപ്പോ ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കും, അടിയുടെ കാര്യം കൊടുക്കുമ്പോ വേണോ? പക്ഷെ അതങ്ങനല്ല, അത്രയും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ മേ ബി നിങ്ങൾക്ക് ഇപ്പൊ ഒരു 18-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ചിന്തിക്കുമ്പോ കറക്റ്റ് ആണ് അല്ലെ, ഇതൊരു സിസ്റ്ററിനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു പഠനം എന്ന രീതിയിൽ മാത്രമല്ല, കലാപരമായിട്ട് നല്ല ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വരാം, ഞാൻ വെറുതെ വിടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പാട്ട് പാടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ സിസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്?
0: ചേച്ചിയാണ് സംസാരിക്കുന്നത്.
1: അതല്ലേ, എനിക്കപ്പോ തെറ്റിപ്പോയി, ഞാൻ ചിന്തിച്ചത് അനിയത്തി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അല്ലല്ലേ,
0: പുറത്തൊക്കെ ഞാൻ ആദ്യമേ സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ കൂടുതൽ സംസാരിക്കാനും ആൾക്കാരെയൊക്കെ ചിരിപ്പിക്കാനും കൂടുതലും ചേച്ചിയാണ്,
1: എന്റർടൈനർ ആണ്. അപ്പോ അഞ്ചനക്കുട്ടി എന്താണ് പറഞ്ഞത്, സിസ്റ്ററിനെ പറ്റി എന്താ പറഞ്ഞത്? ശാന്ത സ്വഭാവമാണോ?
2: പെട്ടെന്ന് ഒരാളുമായിട്ട് മിംഗിൾ ചെയ്യാനും അവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോൺവെർസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര
1: മിടുക്കാണ്.
2: പക്ഷെ ആ കാര്യത്തിൽ ഞാൻ കുറച്ച് ബാക്കിലോട്ടാ. പക്ഷെ ഞാൻ എന്റെ ക്ലോസ് അക്വൈൻറ്റൻസിന്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ നല്ല ആക്റ്റീവും എനിക്ക് അവരൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ അതിന് വേണ്ടി എന്റെ കൈകളും ചളിയും കാര്യങ്ങളെല്ലാം പറയും.
1: അതെ അതെ, അത് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് നമ്മളിപ്പോ ഒരു വേദിയിൽ നിൽക്കുമ്പോ അവിടെ നിന്ന് കുറച്ച് പോസിറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്ന് സ്പ്രെഡ് ചെയ്യണം, നമ്മുടെ എനർജി ലോസ് ആയാലും വേണ്ടിയില്ല, അവിടെ നിന്ന് ഹാപ്പി ആവണം. ആ ഒരു തോട്ട് പ്രോസസ് എനിക്കും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് വീക്ക് ആയിട്ടിരിക്കുമ്പോഴേക്കും എന്ന രീതി നിൽക്കും. പക്ഷെ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ നമ്മുടെ നന്ദനക്കുട്ടിയും അത് അതിലും എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരാളോട് കയറി ജമ്പ് ചെയ്ത് മിണ്ടാനും അവരുമായിട്ട് കമ്പനി കൂടാനും ഒക്കെ ഓക്കെയാണ്. അപ്പൊ രണ്ട് രീതിയിൽ പോവാണ്, രണ്ട് ധ്രുവങ്ങളിലല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ പാറ്റേണിൽ പോകുന്ന കുട്ടികളാണ്. വിചിത്രമായിട്ട് രണ്ട് നീങ്ങുന്ന പിള്ളേർ കാണുമല്ലോ. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന ആള് വേറൊരു വഴി, ഇന്ന ആള് വേറൊരു, അങ്ങനെയല്ല. പക്ഷെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ പെടുത്താം അല്ലേ. അപ്പോ നന്ദന ചെയ്യുന്നത് ഡാൻസർ ആണല്ലേ. അപ്പോ നൃത്തത്തെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആരാണ് നൃത്തത്തിലൊക്കെ?
0: ചേച്ചിയാണ്. ചേച്ചിയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അത് നൃത്തം എന്നല്ല, എന്റെ ജീവിതത്തിൽ തന്നെ എല്ലാ തീരുമാനങ്ങളും ചേച്ചി അത് ചൂസ് ചെയ്താൽ, അതിപ്പോ ചെറിയ കാര്യങ്ങൾ എടുക്കുന്നത് പോലും ആണെങ്കിൽ പോലും ചേച്ചിയോട് ചോദിച്ച് ചേച്ചി ചൂസ് ചെയ്തെടുത്താൽ അത് എനിക്ക് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്.
1: സന്തോഷായില്ലേ, ഇങ്ങനെ ഒരു വേദിയില്ലെങ്കിൽ ഇതൊന്നും കേൾക്കാൻ പറ്റിയല്ലോ എന്ന് പുറത്തങ്ങനെ പറയാറുണ്ടോ?
0: പറയാറുണ്ട്
1: അല്ലേ. അപ്പൊ എന്തായാലും അഞ്ജന നമ്മുടെ നന്ദനെ കാണുന്നത് വളരെ ചെറിയൊരു കുട്ടിയായിട്ട്. ഇപ്പൊ നേരത്തെ തന്നെ നമ്മുടെ ഒരു ഡിസ്കഷന്റെ ഭാഗത്തുനിന്നും അഞ്ജന പറയുണ്ടായി, എനിക്കൊരു മോളെപ്പോലാണ് എന്നുള്ളത്. അപ്പൊ അതില് സഹോദരിമാരിലെ ഇളയ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ്. അത് ഒരു മറ്റൊരു അമ്മ കൂടിയാണ് നമുക്ക്. അത് മൂത്ത കുട്ടികൾക്ക് കിട്ടാറില്ല, അതൊരു വിഷമില്ലേ?
2: വിഷമമുണ്ട്. ചേച്ചിയോ ചേട്ടനോ ഇല്ലാത്തതിന്റെ
1: വിഷമം
2: ശരിക്കും. പ്രത്യേകിച്ച് ഞാൻ അവക്ക് ഒരു പരിഗണന ആ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുമ്പോ എനിക്കത് കിട്ടണം എന്നൊരാഗ്രഹം എനിക്കും തോന്നാറുണ്ട്.
1: അവളെ
2: കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ടെങ്കിലും
1: അപ്പോ എന്തായാലും നന്ദനക്കുട്ടി, നന്ദനക്കുട്ടി ഇനി ഒരു പാമ്പറിംഗ് ഒക്കെ കൊടുക്കണം കേട്ടോ. ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനും. അപ്പൊ എന്റെ സിസ്റ്റർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പാമ്പറിംഗ് കിട്ടട്ടെ,
0: ഞാൻ തരാം ചേച്ചിക്ക്.
1: അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടുപേരും അസാധ്യ സിംഗേഴ്സ് ആണ്. നമ്മൾ തുടക്കത്തിലെ തന്നെ അത് കേൾക്കുകയുണ്ടായി. അപ്പോ ഭാവിയിൽ ഇനി എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ള കുട്ടികൾ തന്നെയാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, പഠനത്തിലും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും. അപ്പോൾ നിങ്ങളിപ്പോ പുതിയതായിട്ട് ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ ഇങ്ങനെ കാണുമ്പോഴും എന്റെ ഒരു ആഗ്രഹം പോലെ നിൽക്കുകയാണ്, നിങ്ങൾ ഇനി ഒരു ഭാവിയിൽ ഒരു മ്യൂസിക് ഷോസ് നടത്തിയോ ഒരുമിച്ച് നടത്താനോ അല്ലെങ്കിൽ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാനോ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുകയാണ്, എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു പേര്?

0: മായാമോഹനം. അതങ്ങനെ ചിന്തിക്കാൻ കാരണം വെച്ചാൽ അമ്മയുടെ പേര് മായ, അച്ഛന്റെ പേര് ജയമോഹൻ. ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഘടകങ്ങൾ അവരാണല്ലോ. അവരിൽ നിന്ന് തുടങ്ങി അവരിൽ തന്നെ എല്ലാം.
1: അച്ഛനും അമ്മയും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഞങ്ങളെ പഠിത്തത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഇതിലേം കൂടെ ഒന്ന് വിടണം. അതിനുവേണ്ടി റിക്വസ്റ്റ് പോലെ
2: ഹൈലൈറ്റ് ചെയ്ത് കേൾക്കണം,
1: ഹൈലൈറ്റ് ചെയ്ത് കേൾക്കാം മായാമോഹനൻ. അപ്പൊ ഭാവിയിൽ അങ്ങനെ ഒരു ഒരു ബാൻഡോ അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിയെ തുടങ്ങിയെങ്കിൽ അങ്ങനെ തന്നെ ഫുൾഫിൽ ചെയ്യാനാണ് ഇഷ്ടം അല്ലേ. അപ്പോ ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താന്ന് വെച്ചാല് പേരൻസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി അല്ലേ. അപ്പൊ പേരൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാം.
0: അച്ഛന്റെ പേര് ജയമോഹൻ, അച്ഛൻ അഡ്വക്കേറ്റ് ആണ്, കൊല്ലം ബാർ അസോസിയേഷനിലാണ്. അമ്മ മായ ഗോവിന്ദരാജ്, അമ്മ ടി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്, മലയാളം അധ്യാപികയാണ്.
1: അതെ അല്ലേ. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സംഗീതത്തിൽ രണ്ടുപേരും ചെറുതിലേ തന്നെ പഠിച്ചിട്ടുണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്?
0: ഞാൻ 4 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. ഞാനും 3 വയസ്സ് തൊട്ട്
1: ചെറുതിലാണ് പഠിക്കുന്നത്. അപ്പൊ ആരാണ് ഇപ്പോ ഈ സംഗീതം എന്ന് പറയുമ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ റെയർ ആയിട്ട് കിട്ടുന്ന കഴിവുകളാണ് അല്ലെ. അപ്പൊ പാടാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നൊരു സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ വിടാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ആരാണ് അത് കൂടുതൽ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് അച്ഛന്റെ അച്ഛൻ പാട്ടൊക്കെ പാടും, പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കൈക്കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഉറക്കുന്ന സമയത്തൊക്കെ ഊഞ്ഞാലാട്ടുമ്പോഴൊക്കെ പാട്ടും. അപ്പൊ ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നതായിട്ടൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല അപ്പൂപ്പം പാടുന്നതായിട്ടൊന്നും. പിന്നീട് ഞാനൊരു ചെറിയ പ്രായം 1-2 വയസ്സൊക്കെ ആയപ്പോ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അമ്മയെ ചെറിയ ചെറിയ നാമങ്ങള് ചെറിയ ചെറിയ കവിതകള് ഇതൊക്കെ പഠിപ്പിക്കുകയും ഞാനത് കാണാതെ ഫുള്ളിരുന്ന് പാട്ട് പാടുന്ന പോലെ ഇങ്ങനെ പാടുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 4 വയസ്സായപ്പോ പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു. അതിനുശേഷം പിന്നെ സ്ഥിരമായി ഈ ചെറിയ പാട്ടുകളും ലളിതഗാനങ്ങളും ഒക്കെ പാടി പാടി അങ്ങനെയാണ് എന്റെ ഒരു സംഗീതത്തിലേക്കുള്ള ഒരു ചുവട് വയ്പ്പ് അങ്ങനെ.
1: അപ്പൊ അഞ്ജനക്കുട്ടി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങി, പിന്നീട് അതിന്റെ ഒരു ഒരു രീതിയിലായിരിക്കാം നന്ദനെ എത്തിയത് അല്ലേ.
2: ചേച്ചി പഠിക്കാൻ പോകുന്നത് കണ്ട് ചേച്ചി ഇങ്ങനെ ടാറ്റ് കൊടുത്ത് പറഞ്ഞു വിടുമ്പോ അതൊരു ഒരു മനോഹരമായ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്ഥലം അതായിരുന്നു എന്റെ മനസ്സിലൊരു ആദ്യത്തെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞ് ചേച്ചിയുടെ കൂടെ പഠിക്കാൻ പോകുമ്പോ അതൊരു ഒരുപാട് വയസ്സിന് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സമയം കിട്ടാറില്ല ഒരുമിച്ച്. ചേച്ചി സ്കൂൾ കഴിയുമ്പോൾ ഞാൻ ചേച്ചി കോളേജിൽ പോകുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, ആ ഒരു ഇതിലായിപ്പോ. അപ്പൊ ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന പാട്ട് പഠിക്കാൻ പോകുന്ന ഒരു സമയം. അത് ഭയങ്കര
1: ഇൻസ്പിറേഷൻ ആയാണ് പോകുന്നത്. അത് കൊള്ളാം, ഒരു പരിപാടി കൊള്ളാം പോവാം. അതുപോലെ അത്രയും സമയമെങ്കിലും ചേച്ചിയുടെ സ്പെൻഡ് ചെയ്യാം ആഗ്രഹം. വളരെ ക്യൂട്ടായിട്ടൊക്കെ പറയുന്നത് വീട്ടിൽ എനിക്കൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതിങ്ങനെ തന്നെയാണോ. അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ അഞ്ജനയും നന്ദനയും അടിപൊളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അഞ്ജനയാണ് പാട്ടിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ പാടാൻ പെട്ടെന്ന് പാടാൻ പറഞ്ഞ പെട്ടെന്നൊക്കെ പാടുന്നത് അഞ്ജനയുടെ ഒരു പാട്ട് കേൾക്കാൻ. നന്ദന റെഡി അല്ലേ?
2: അതെ.
1: അപ്പൊ എന്തായാലും നമ്മൾ എല്ലാരും കാത്തിരിക്കുകയാണ് നമ്മുടെ അഞ്ജനക്കുട്ടി നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടുന്നത്?
0: സുഖമാണ് ഈ നില.
1: യെസ്. അപ്പൊ നമ്മൾ ഇതാ കേൾക്കാൻ പോകുന്നു.

യെസ്. അപ്പൊ എന്തായാലും നന്ദന, ഞാൻ ഇന്ന് സംസാരിക്കണം. എന്ത് രസമായിട്ട് ആഞ്ജന പാടിയിരിക്കുന്നല്ലേ, അടിപൊളിയായിട്ട്. ഒരു മെൽറ്റിംഗ് ആയിരുന്നു ആ വോയിസിൽ തന്നെ, ഇങ്ങനെ ക്യാച്ചി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രസമായിട്ട് അത് പാടി. നമ്മുടെ ശ്രോതാക്കളെല്ലാം ഉറങ്ങിപ്പോയോ, തട്ടി ഉണർത്തണം അല്ലേ. യെസ്. അപ്പോ അഞ്ജന അതിമനോഹരായിട്ട് പാടി. അപ്പൊ അതിന് എന്തായാലും നമ്മുടെ നന്ദനയും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പാടിയിരുന്നത് കണ്ട്, പഠിക്കുന്നത് കണ്ട് ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ ഒട്ടും പുറയിലല്ലാതെ നന്ദനയും പാടുന്നതായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വിശേഷങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നും അല്ലേ. നന്ദനയും അഞ്ജനയൊക്കെ ഇങ്ങനെ കുറച്ച് രസമായിട്ടൊക്കെ അടുത്ത് എന്താണ് പറയാൻ പോകുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് നമ്മൾ പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് ഒന്നല്ല, രണ്ട് താരങ്ങളാണ്, സിസ്റ്റേഴ്സാണ്. അഞ്ജന മോഹനും നന്ദന മോഹനുമാണ് ഇങ്ങനെ നമ്മുടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ രസമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും അഞ്ജന പാടിയത് നമ്മൾ കേട്ടു അല്ലെ. തീർച്ചയായിട്ടും അടുത്ത് നമ്മുടെ നന്ദനയാണ് പാടാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ്, പാട്ടിലേക്കൊക്കെ ഇങ്ങനെ വരുന്നതിന് മുമ്പ്, നന്ദന ഒരു അസാധ്യ ഡാൻസർ കൂടിയാണ് അല്ലെ. അപ്പോ നന്ദനക്കുട്ടി ഡാൻസറും അഞ്ജന ഒരു സിംഗറും, അതായത് സംഗീതത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവർ, നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള കലാപരമായിട്ടുള്ള വൈഭവമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു രണ്ട് കലാവഴികളിലൂടെ പോകുമ്പോൾ?
1: ഡാൻസ് പഠിക്കാൻ പോകുമ്പോഴും ഞാൻ ചേച്ചിയും കൂടെ നിർത്തിയിട്ട് ഓരോ ഡാൻസിന്റെ സ്റ്റെപ്പുകളും ഓരോ നൃത്ത ചുവടുകളൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. ചേച്ചിയാണെങ്കിലും ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്ന്, അത് പാടുകയാണെങ്കിൽ പാടിയത് നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് ചേച്ചിയാണ്. എനിക്ക് ആ ഒരു പ്രോത്സാഹനം തരുന്നതും ചേച്ചിയാണ്.
0: അത് ശരി. അപ്പൊ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നന്ദന അങ്ങോട്ടത്തേക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ?
1: അതെ.
0: അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത് അടിപൊളിയായിട്ടുണ്ട്. അല്ലാതെ എന്താ, ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് എന്റേതായിരിക്കണം അടിപൊളിയായിട്ട് പറയണം, അങ്ങനെയല്ല. എന്റെ ചേച്ചിയും അല്ലെങ്കിൽ എന്റെ സിസ്റ്ററും നന്നായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള പല കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പൊ അതനുസരിച്ച് തന്നെ അവരെ തന്നെ മോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിന് പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ ഈ പഠനത്തിന്റെ കാര്യം പറയുമ്പോൾ, സംഗീത പഠനത്തിൽ രണ്ടുപേരും സംഗീതം പഠിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ?
1: നന്ദുവാണ്.
0: ഇളയാളാണ് അല്ലെ. അപ്പൊ തെറ്റിക്കുമ്പോ എങ്ങനെ വഴക്കൊക്കെ പറയുമോ? നന്ദനയോടാണ് ചോദിക്കുന്നത്.
1: ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നോക്കി ചിരിക്കും. കുറച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോ ചിലപ്പോ ഞാനും തെറ്റിക്കും, ചിലപ്പോ അവളെ തെറ്റിക്കുമ്പോ ഞാൻ കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അത് ഒന്നുകൂടെ പാടുമ്പോ ചിലപ്പോ അത് ഞാനായിരിക്കും. അപ്പൊ ചെറിയ വഴക്കും
0: ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിലും വീട്ടില് അത്യാവശ്യം വഴക്കിടുന്നവരാണല്ലേ? ചേച്ചി എന്റെ അമ്മയെ പോലാണ്, എന്റെ കുഞ്ഞനീത്തിയാണ്, അനീത്തി എന്നൊക്കെ പറയുകയാണെങ്കിൽ വീട്ടിൽ നല്ല
1: വഴക്കായിരിക്കും,
0: സ്വാഭാവികമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ സംഗീത പഠനത്തിലും ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് തെറ്റുകളൊക്കെ തിരുത്തി നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ കുറച്ച് കാര്യത്തിലൊരു വെയിറ്റിംഗ് ആണ്. നമ്മുടെ നന്ദനക്കുട്ടി പാട്ട് പാടാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഒരു പാട്ട് കേട്ടാലേ നമുക്ക് അല്ലെ. അഞ്ജന ആഗ്രഹിക്കുന്നില്ലേ നന്ദനയുടെ? അതെ. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മുടെ നന്ദന മോഹനാണ് പാടാൻ പോകുന്നത്.

0: അപ്പൊ നന്ദന എന്ത് രസമായിട്ടാണ് പാടിയല്ലേ? അപ്പൊ ചേച്ചിയുടെ വഴിയെ ഇങ്ങനെ പിടിച്ച് ചെറുതിലേ തന്നെ ചേച്ചി പാട്ടൊക്കെ പഠിക്കാനായിട്ട് പോയപ്പോ ടാറ്റയൊക്കെ പറഞ്ഞപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ആ ഒരു പാത പിടിച്ച് നമ്മുടെ നന്ദനക്കുട്ടിയും അസാധ്യമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ പ്രൊഫഷണലി അല്ലെങ്കിൽ ആ ഒരു പാട്ടിനേക്കാൾ കൂടുതൽ നൃത്തത്തിലാണ് നന്ദനയ്ക്ക് പ്രാധാന്യം. അതുപോലെ തന്നെ നന്നായിട്ട് എഴുതുന്ന കുട്ടികൾ കൂടിയാണ് അല്ലെ? അപ്പൊ ഈ സംഗീതവും ഒരു വയലിനിസ്റ്റ് ആണ് അഞ്ജന, അതുപോലെ നന്ദനക്കുട്ടി ഒരു ഡാൻസറാണ്, അങ്ങനെ ഒത്തിരി കഴിവുകളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ ഇതില് ഇപ്പൊ പഠനം എന്ന രീതിയിൽ തന്നെ പറയുമ്പോ തന്നെ സംഗീതം എത്ര വർഷമായിട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്?
1: 22 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്.
0: അതെ അല്ലെ നന്ദന?
2: ഞാൻ 18 വർഷം.
0: അതെ അല്ലെ, അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? വയലിൻ പഠിക്കുന്നുണ്ടല്ലോ അഞ്ജന, പഠിച്ചിരുന്നു വയലിൻ?
1: കുറച്ചുനാള് പഠിച്ചിരുന്നു, കർണാടിക് വയലിൻ ആണ് പഠിച്ചത്.
0: എവിടെയാണ് പഠിച്ചത്?
1: പബ്ലിക് ലൈബ്രറിയിൽ സായിബാബു എന്ന് പറഞ്ഞൊരു സാറുണ്ട്, അപ്പൊ സാറിന്റെ കീഴിലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അവര് വേനലവധി കാലത്ത് ഒരു കുറച്ചുനാളത്തേക്കുണ്ട് ഒരു പഠനത്തിന് വേണ്ടി പോയത്. പിന്നെ അത് കുറച്ചുനാളും കൂടെ ഒന്ന് നീട്ടി ചെയ്യാൻ പറ്റുന്നു തോന്നിയപ്പോ അങ്ങനെ കുറച്ചുനാളും കൂടെ നീണ്ടു പോയി. പിന്നീട് അധിക നാള് കൊണ്ടുപോകാൻ പറ്റിയില്ല,
0: എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല.
2: ഞാൻ സൗപർണിക അക്കാദമി അയത്തിൽ കൊല്ലം അവിടെയായിരുന്നു പഠിച്ചിരുന്നത്.
0: പഠിച്ചിരുന്നത് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ല?
2: ഇല്ല, ഇപ്പൊ
0: അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. ശരി ശരി. അതെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതായിരുന്നു? കുച്ചിപ്പുടി ആയിരുന്നോ ഭരതനാട്യം ആയിരുന്നോ?
2: കുച്ചിപ്പുടി ആയിരുന്നു. അത് കുറച്ചും കൂടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു, കൂടുതൽ നമ്മള് വർക്ക് ചെയ്യേണ്ട ഒരു.
0: ഇപ്പൊ ഡാൻസേഴ്സ് പൊതുവെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് കൂടുതൽ ഇഷ്ടം കുച്ചിപ്പുടി ആണ് എന്ന്. അപ്പൊ അതെന്തായിരിക്കും അതിനൊരു കാരണം?
2: അത് കൂടുതലും നമുക്കൊരു എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ഭാവങ്ങൾ കൂടുതൽ നമുക്ക് സ്വന്തമായിട്ട് ഇമ്പ്രവൈസ് ചെയ്യാനും പിന്നെ നമുക്കത് നമുക്കൊരു സന്തോഷമായിട്ട് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്.
0: കുറച്ചും കൂടെ ഒരു പരീക്ഷണങ്ങൾ കൂടുതൽ ഉള്ളത് കുച്ചിപ്പുടിയിലാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആണ് നന്ദന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോ നിങ്ങളിങ്ങനെ രസമായിട്ട് നല്ല സിസ്റ്റേഴ്സിനെ പോലെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ചിരിച്ച് നിന്നിരിക്കുന്ന സിസ്റ്റേഴ്സ് തന്നെ ആണോ വീട്ടിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്? പക്ഷെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് റാപ്പിഡ് ക്വസ്റ്റ്യൻസിലൂടെ പോവാം അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബോണ്ടിങ് എന്നൊക്കെ അറിയാനായിട്ട് ഞാനും ശ്രോതാക്കളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് പറയാൻ നിങ്ങൾ റെഡിയാണോ? അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. റെഡിയാണ് അല്ലെ? അപ്പൊ എന്തായാലും ഒരു സഹോദരി എന്നതിലുപരി തന്നെ ഒരു സുഹൃത്തു കൂടിയാണ് ഒരു സിസ്റ്റർ എന്നത്. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി ഒരു സുഹൃത്തായിട്ട് സ്വന്തം സഹോദരി തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു ബ്ലെസ്സിങ്സ് ആണ് അല്ലെ? അപ്പൊ അതിനെ പറ്റി എന്താണ് അഞ്ജന പറയാനുള്ളത്?
1: ഞാൻ എന്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അവളോടാണ് കൂടുതൽ ഷെയർ ചെയ്യുന്നത് പറയുന്നതും. എന്തുകൊണ്ടായാലും ആദ്യമേ പറയുന്നത് അവിടെ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു കാര്യത്തെ തീരുമാനം എടുക്കാൻ ഒരു സംശയം തോന്നിയാലും പെട്ടെന്ന് അവളെ വിളിച്ചിട്ട്

0: എന്ത് വേണം
1: എന്ത് വേണം
0: ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് എന്ത് വേണം. അപ്പൊ തന്നെ അവിടുന്ന് അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ പറഞ്ഞു തരില്ല, പക്ഷെ എന്നെ കൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും.
1: പക്ഷേ നന്ദന ഇളയ ആളാണെങ്കിൽ കൂടിയും ഭയങ്കര
0: മെച്ചൂർഡായിട്ട് കവിഞ്ഞൊരു പക്വതയുണ്ട്.
1: അതെ, പക്ഷെ കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് വളരെ കുട്ടിയെപ്പോലെ ഇരിക്കുന്നെങ്കിലും മെച്ചൂർഡായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നാണ് അഞ്ജന പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ലൈഫ്? ഉണ്ട് ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നല്ലേ. അപ്പൊ നന്ദനയ്ക്ക് എങ്ങനെയാണ് ഒരു ഒരു സഹോദരി എന്ന രീതിയിൽ, എനിക്ക് എങ്ങനെ ഒരു സഹോദരി കിട്ടിയെന്ന രീതിയിൽ എന്താണ് പറയാനുള്ള ഒരു സുഹൃത്തു കൂടിയാണ് എന്ന് കൂടി പറയുമ്പോ?
0: നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുകുട്ടി എന്ന് വിളിച്ചതുപോലെ തന്നെ എന്റെ അമ്മയാണ് ശരിക്കും. അത് അമ്മയും പറയാറുണ്ട് കൂടുതലും അമ്മ സ്വഭാവങ്ങളെല്ലാം ചേച്ചിക്കാണെന്നുള്ള രീതിയിൽ.
1: അപ്പൊ അമ്മയ്ക്ക് വിഷമം വരാറുണ്ടോ?
0: ഇല്ല, ഇല്ല. അച്ഛനമ്മയ്ക്കും ഞാൻ അവളെ കൂടുതലും നോക്കുന്നു, അവർക്ക് ഒരു കണക്കിന് സന്തോഷമാണ്.
1: നോക്കിക്കോളുമല്ലോ.
0: കുഞ്ഞിലെ തൊട്ടേ ആഹാരം കഴിക്കുന്നത് പോലും ഇങ്ങനെ ചേച്ചിയാ തരുന്നത്. ചേച്ചി തരുമ്പോ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇടയ്ക്ക് അങ്ങനെ തരില്ല, ഇടയ്ക്ക് ഞാൻ പറയും ഇങ്ങനെ പരാതിയൊക്കെ പറയും ഇത്തിരിയേ തരുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ഉടനെ അത് ഇന്നാ കഴിച്ചോ പറഞ്ഞൊക്കെ തരും.
1: അതെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു രസമുള്ളതായിട്ട് ഇങ്ങനെ നമ്മുടെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഞ്ജന മോഹൻ, നന്ദന മോഹൻ അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ വീട്ടില് ചെറിയ കുട്ടി ആണ് അല്ലെങ്കിൽ മൂത്ത കുട്ടി ആണ് എന്നുള്ള പരിഗണന ഒന്നും കിട്ടാറില്ല. അമ്മയുടെ നടിയൊക്കെ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടുന്നത്?
0: എനിക്ക്.
1: സ്വഭാവം എനിക്കും അങ്ങനെയായിരുന്നു. വീട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഇരുന്ന് മൂത്ത കുട്ടികൾക്കാണ്. അതെന്താണ് അങ്ങനെ
0: എനിക്കറിയില്ല. ആദ്യം കാണുമ്പോഴേ നമ്മളെ തന്നെയാണ് തോന്നുന്നത്.
1: അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് മൂത്ത കുട്ടിക്ക് അട്രാക്ഷൻ.
0: അച്ഛനും അമ്മ ആരെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വടിയെടുക്കുകയോ ചെയ്ത പിന്നെ ആ ഏരിയയിൽ കാണില്ല,
1: ഓടിപ്പോകും.
0: ഞാൻ പിന്നെ നിന്നും കൊള്ളും, വേറെ ആർക്കും കൊടുക്കാനില്ല. ഒരു വഴക്ക് മണക്കുമ്പോഴേ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടർ. പിന്നെ അവളെ വഴക്ക് പറയുമ്പോൾ എനിക്ക് അവളെ അടിക്കുന്നൊക്കെ ഭയങ്കര വിഷമമാണ്. ഞാൻ അടിക്കരുത് എന്നൊക്കെ പറയും.
1: അഞ്ജന എന്ത് പാവമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. യെസ്. അപ്പോ നമ്മുടെ അഞ്ജന പറയാണ് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന അഞ്ജനക്ക് തന്നെയാണ് അല്ലെ. അതപ്പോ വിഷമം തോന്നാറില്ലേ നന്ദന ചേച്ചി അടിക്കുമ്പോ?
0: കഴിയുമ്പോ വിഷമിക്കണ്ട, കരയൊക്കെ ആണെങ്കിൽ വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അടി കിട്ടുന്ന സമയത്ത് അവിടെ കാണില്ലെങ്കിൽ എങ്ങാനും കൂടെ നിന്ന് എനിക്ക് എക്സ്ട്രാ കിട്ടിയല്ലോ എന്നുള്ളത് പിന്നെ സമാധാനിപ്പിക്കുന്നതാണല്ലോ.
1: അങ്ങ് ദൂരെ മറിയുന്ന സമാധാനിപ്പിക്കും അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ തീർച്ചയായിട്ടും പഠനത്തിനോടൊപ്പം തന്നെ സംഗീതവും നൃത്തവും വയലിൻ പെർഫോമൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാ പോയമൊക്കെ എഴുതുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഉള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പഠനവും അതുപോലെ തന്നെ ഈ കലാപരമായിട്ടുള്ള വൈഭവങ്ങളും ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകുന്നത്?
0: അതിന് ഏറ്റവും കൂടുതൽ നന്ദി അച്ഛനോടും അമ്മയോടും പറയേണ്ടത്. കാരണം അവർ രണ്ടുപേരും ഇപ്പൊ ഞാൻ സാഹിത്യത്തിലോട്ട് കൂടുതൽ വരാൻ കാരണം അമ്മ തന്നെയാണ്. കാരണം അമ്മ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ എനിക്കും പരിചയപ്പെടുത്തി തരും. ഇപ്പൊ എനിക്ക് അതിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വായിക്കണമെന്ന് തോന്നിയാൽ ഞാൻ വായിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മെയിൻ കാരണം അമ്മ തന്നെയാണ്. പിന്നെ അച്ഛൻ പറയുകയാണെങ്കിൽ അച്ഛൻ വീട്ടിലായാൽ പോലും ഭയങ്കര പഴഞ്ചൊല്ലുകൾ സംസാരിക്കുകയും ഈ അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങളിടയ്ക്ക് കളിയൊക്കെ വന്നു. പണ്ട് ഞങ്ങളൊരു ഫ്ലവർ ഷോ കാണാൻ പോയപ്പോൾ ഒരു പുള്ളി എന്നിട്ട് ചോദിച്ചു അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ എവിടെ പോകുന്ന? ഇപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പുഷ്പഫല സസ്യ പ്രദർശനത്തിന് പോവുകയാണെന്ന്. അങ്ങനെ ഒരു മലയാളം ഭാഷ കുറച്ചുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റിയത് ഇവർ രണ്ടുപേരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാനായിട്ടൊക്കെ പോയപ്പോൾ കുറച്ചുകൂടെ അതിലേക്ക് കൂടുതൽ ചെല്ലാൻ പറ്റി എന്നുള്ളതാണ്.
1: അതെ അല്ലെ. അപ്പൊ അങ്ങനെ നന്ദനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ എങ്ങനെയാണ് എന്നുള്ളത്?
0: അതെ, അച്ഛനമ്മയും പറയും. അച്ഛനമ്മയും പറയും സാധാരണ പഠിക്കണം എന്നുള്ളത് അങ്ങനെ പറയാറില്ല. പഠിക്കണം, പക്ഷെ പഠിത്തത്തിന്റെ കൂടെ തന്നെ പാട്ടും സംഗീതവും നൃത്തവും എല്ലാം കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉള്ളവരാ അവർക്ക്. അവർക്ക് ഞങ്ങൾ പാടുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്.
1: ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ആദ്യം ഒരു പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല. അച്ഛനും അമ്മയും കൊള്ളാം എന്ന് പറയാം, അവരുടെ കണ്ണുകളിലെ തിളക്കമാണ് അല്ലെ. അപ്പൊ അത് ഇന്നും അങ്ങനെ തുടരുകയാണ്. ഇപ്പൊ മെയിൻ ആയിട്ടും പേരൻസ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും പഠനത്തിൽ കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ഇത് മാറ്റി നിർത്തണമെന്ന് പറയാറുണ്ട്. അത് അവര് തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകരുത്. അവര് നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഒരു ജോലി കിട്ടണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ എങ്കിലും അത് സൈഡിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് നമ്മുടെ അഞ്ജന മോഹനും നന്ദന മോഹനും ഭാഗ്യം ചെയ്തിട്ടുള്ള കുട്ടികളാണ്. പേരൻസ് എപ്പോഴും സപ്പോർട്ടായിട്ട് അവർക്കൊരു അനുഗ്രഹമാണ് അത് ഇങ്ങനൊരു കഴിവ് കിട്ടിയത് എന്നുള്ളത് തന്നെയാണ് പേരൻസും പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇനിയും തുടർന്ന് എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും എത്ര ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് പഠനത്തിൽ നിൽക്കുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിനെ മാറ്റി നിർത്തരുത് അല്ലെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് നമുക്ക്

ഹാപ്പിനെസ് കിട്ടുകയാണ്. ഒരു പാട്ട് നമ്മൾ എത്ര സ്ട്രെയിൻ എടുത്ത് നിൽക്കുന്ന സമയത്തും ഒരു പാട്ട് കേട്ട് കഴിഞ്ഞ് ആസ്വദിച്ചാൽ, ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ് എവിടെ പോയി എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പം അത് കണ്ടിന്യൂ ചെയ്യുക അല്ലേ. യെസ്, അപ്പം അങ്ങനെ ചിരിച്ച് നല്ല രസമായിട്ട് നമ്മുടെ മിടുക്കി കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അഞ്ജന മോഹനും നന്ദന മോഹനുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ നിമിഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം ഇതേ ദിവസം ഇതേ സമയം കേൾക്കാം.

0: 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ. 9846011686.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ചെറിയ കുസൃതി ചോദ്യവും ഒക്കെ ആയി. അപ്പൊ ഈ കുസൃതി ചോദ്യം പറഞ്ഞപ്പോഴേ ആരാണ് കൂടെ ഉള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊക്കെ പറയാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ്.
0: എനിക്ക് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ പെട്ടെന്ന് സ്കൂളിൽ നമ്മളെല്ലാവരും ടീച്ചർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒരു പാട്ട് പോലെയാണ് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നത്. അതേപോലെ ടീച്ചർ പോകുന്ന സമയത്ത് താങ്ക് യു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതൊരു എന്താ പിന്നീട് നമ്മൾ ആദ്യമേ നമുക്ക്
1: നമ്മളുടെ എന്താണ് ഇങ്ങനെ എല്ലാവരുടെയും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുട്ടികളുടെ ഒക്കെ മനസ്സിൽ, അല്ലെ? അത് അവര് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറയുന്നതാണ്.
0: ഇപ്പൊ ടീച്ചർ ക്ലാസ് നിർത്തി പോയില്ലെങ്കിൽ പോലും ടീച്ചർ ആ ഒരു സമയം കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ എല്ലാവരും കൂടി അങ്ങ് പറഞ്ഞു
1: പറയൂ
0: താങ്ക് യു. അതായത് ആദ്യമൊക്കെ നമുക്ക് ഈ ഞങ്ങൾ ഈ താങ്ക് യു മിസ് പറയാൻ പഠിച്ചത് ആക്ച്വലി ഒരു 5-ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്താണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയണം. അപ്പൊ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ അതങ്ങനൊന്നും നമ്മൾ ചെയ്യാറില്ല. ടീച്ചർ വരുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും, അങ്ങനെയൊക്കെയാണ്. പിന്നീട് ഒരു UP സ്കൂളിൽ ചെന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ. ആദ്യമൊക്കെ ചെറിയ മടിയാണ് ഈ താങ്ക് യു എന്നൊക്കെ എണ്ണിട്ട് പറയുന്നത്. പക്ഷെ പിന്നീട് ഒരു രസമായി മാറി. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്നൊരു പാട്ട് പോലെ ഇരുന്ന് പറയുമ്പോൾ നല്ല രസമാണ്. അത് ടീച്ചർമാർ കേൾക്കുമ്പോഴും അവർക്കൊരു സന്തോഷമാണ് തുടക്കത്തിലൊക്കെ. പിന്നെ നമ്മളത് ഉപയോഗിച്ച് അങ്ങനെ ആ ഒരു കാര്യമാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് ടീച്ചർ പറയും ഓർമ്മ വരുന്നത്.
1: അതെ അതെ, അത് ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. അത് രാവിലെ ചെല്ലുമ്പോൾ ക്ലാസ്സിലേക്ക്, പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് അവറൊക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര എനർജിയാണ്. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഒരുങ്ങി എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു പീരീഡിൽ നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും നമ്മളെ ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും ഫസ്റ്റ് അവർ ക്ലാസ്സിൽ വരുന്നത്, അല്ലേ? അപ്പോൾ വന്ന ഉടനെ നമ്മൾ നല്ലൊരു ഗുഡ് മോർണിംഗ് ഒക്കെ എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് ടീച്ചറൊക്കെ പറയും. ഇപ്പോൾ ടീച്ചർ അത് കഴിഞ്ഞിട്ട് ക്ലാസ് അന്ന് ഇരുന്നിട്ട് എല്ലാ അറ്റൻഡൻസ് ഒക്കെ എടുക്കും, അല്ലേ? അതിനിടയ്ക്ക് ടീച്ചർ ഓരോ കമൻസ് ഒക്കെ പറയും. പിന്നെ ഈ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ചിലരാണെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അവർക്കൊക്കെ 2 ഡോസൊക്കെ കൊടുക്കും, അല്ലേ?
0: അതിനുശേഷം വേറൊരു സെഷൻ ഉണ്ട്, യൂണിഫോം ഇടാതെ വന്നവർ എണ്ണീക്കും. അതായത് കംപ്ലീറ്റ് യൂണിഫോം ആയിരിക്കണം. അപ്പുറം ഇപ്പുറം ഒക്കെ മുടിയൊക്കെ പിന്നി നമ്മൾ റിബണൊക്കെ സെറ്റ് ചെയ്ത് ബെൽറ്റ്, നമ്മുടെ ID കാർഡ് അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചടങ്ങാണ്. അപ്പുറത്തോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ.
1: എഴുന്നേപ്പിച്ച് നിർത്തുക, അല്ലെ, സൈഡിലോട്ടൊന്ന് മാറ്റി നിർത്തുക. ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇവർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇരുന്ന് വർത്തമാനം പറയുന്നവരെ ഫ്രണ്ടിൽ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ട്

0: അവർക്കൊരു ടോപ്പിക് കൊടുക്കും, അവിടെ നിന്ന് 5 മിനിറ്റ് സംസാരിക്കാൻ പറയും. അപ്പൊ അതെല്ലാവർക്കും ഭയങ്കര മടിയുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നെർവസ്നെസ് ഒക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പം എന്തെങ്കിലും ഒരു വിഷയം കൊടുക്കും, നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിനെ പറ്റി പറ, അല്ലെങ്കിൽ അമ്മയെ പറ്റി ഒരു 5 മിനിറ്റ് സംസാരിക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനെയോ കൂട്ടുകാരിയെ പറ്റി സംസാരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കൊടുത്തിട്ട് അവിടെ ഒന്ന് സംസാരിക്കാൻ പറയും. അപ്പോഴത്തേക്കിനെ കുട്ടികൾ ഭയങ്കര മടിയാണത്. അപ്പോൾ അത് കാരണം ഇവർ എന്നെ പേടിച്ച് ഇതൊക്കെ ഒഴിവാക്കി അവിടെയൊക്കെ ഇങ്ങനെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്നാലും ഉണ്ട് നമ്മുടെ ക്ലാസ്സിലല്ലേ ബാക്ക് ബെഞ്ചേഴ്സ് ചേട്ടമ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഭയങ്കര നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാലം തന്നെയാണ് അല്ലേ, നമ്മുടെ സ്കൂളും കോളേജും ടീച്ചേഴ്സും കൂട്ടുകാരും കുട്ടികളും ക്ലാസ് റൂമും ഗുഡ് മോർണിംഗും താങ്ക് യു ഒക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ശ്രീലക്ഷ്മി രാവിലെ ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളുടെ ജോലികളിലേക്കൊക്കെ പോവുകയാണ് അല്ലേ ശ്രീലക്ഷ്മി. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ ശ്രോതാക്കളെ ശ്രീലക്ഷ്മിക്ക് കാണാമോ, നമ്മുടെ ശ്രോതാക്കളെയൊക്കെ ഒന്ന് ഒന്ന് പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ആരൊക്കെയാണ് നമുക്ക് എല്ലാ ദിവസവും വന്ന് നമുക്ക് അറ്റൻഡൻസ് വയ്ക്കുന്നവരെയൊക്കെ.
1: കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ ഇപ്പോൾ അവരുടെ പേര് പറയാമല്ലോ. ഇപ്പോൾ നമ്മുടെ സനോജ്, കവിത ചേച്ചി, നമ്മുടെ ബിനീഷ് ചേട്ടൻ, അപ്പോൾ അവരൊക്കെ പറയും
0: സാർ.
1: അതെ, അപ്പോൾ അതേപോലെ നമ്മുടെ നെൽസൺ ചേട്ടൻ, അപ്പോൾ അവരൊക്കെ
0: നമ്മൾ അടിമാലി ബ്രദേഴ്സ് കംപ്ലീറ്റ്.
1: അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സപ്പോസ് നമ്മൾ അടിമാലിയെ പറ്റി പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ അടിമാലി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പറയാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടിമാലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുറേ നല്ല പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലമാണ്, നമ്മൾ പലപ്പോഴും വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു നമ്മുടെ ക്ലാസിക് ടൈലേഴ്സ് അവിടെ ഇരുന്നൊരു നമ്മുടെ ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ പേര് തിരക്കാണ് അവിടെയൊക്കെ, അതിൻ്റെ ഇടയ്ക്ക് പലരും സമയം കണ്ടെത്തി നമുക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊരു ശരിയാണ്, നമ്മളിങ്ങനെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ അവരെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വായിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പിക്ചർ നമ്മുടെ ഹൃദയത്തിലൂടെ ഇങ്ങനെ അല്ലെങ്കിൽ മനസ്സിലൂടെ ഇങ്ങനെ വരാറുണ്ട്.
0: അപ്പോൾ ഞാനിപ്പോൾ അത് ചോദിക്കാൻ കാര്യം, നമ്മളെ ശ്രോതാക്കള്, അതായത് നമ്മളെ പൊതുവേ മനുഷ്യർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില ദിവസം നമുക്ക് ഭയങ്കര ഒരു എനർജി സന്തോഷമൊക്കെ ആയിരിക്കും, ചില ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ച് ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ, ഇന്ന് കുറച്ച് പേരൊക്കെ ഹാപ്പി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, കുറച്ച് പേര് എവിടെയൊക്കെ ചാരിച്ച് വിഷമിച്ച് എന്തോ ആലോചിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ നമുക്കൊന്ന് ജിൽജിലാക്കാനായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്താലോ?
1: തീർച്ചയായും.
0: അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി പെട്ടെന്ന് പറയാം. അതായത് ഒത്തിരി
1: കഥ കേൾക്കാൻ ഞാനിങ്ങനെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളും റെഡി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടീച്ചറെ കഥ തുടങ്ങും.
0: അപ്പോൾ ഇതാണ് കഥ. അതായത് നമ്മളെല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്. അങ്ങനെ ഒരു ദിവസം ഈ വിഷമമുള്ളവരെല്ലാവരും കൂടെ വിചാരിച്ചു നമുക്ക് നേരിട്ട് ദൈവത്തിനെ പോയി കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ ദൈവത്തിനെ കാണാൻ പോയി. അപ്പം ദൈവം അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കസേരയിൽ, സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്, വെറും കസേരയല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് വന്നവരോട് ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഒരുപാട് വിഷമങ്ങളാണ്, ഒന്നും അങ്ങോട്ട് ഒരു പരിഹാരം കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ വിഷമമെല്ലാം ഒരു ഒരു ചെറിയൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എഴുതുക. എഴുതിയിട്ട് ആ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മരത്തിൽ ഒരു നൂലിൽ കെട്ടിയിടുക. എന്നിട്ട് നിങ്ങൾ പോയി വേറൊരാളിൻ്റെ വിഷമം എടുക്കുക. നിങ്ങളുടെ വിഷമം അവിടെ ഇട്ടിട്ട് വേറൊരാളിൻ്റെ എടുക്കണം. എന്തായാലും വിഷമം ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളതാണല്ലോ ഏറ്റവും വലിയ വിഷമം.
1: അപ്പം നിങ്ങൾ എന്തായാലും അതൊരു ജീവിതത്തിൻ്റെ പാർട്ടാണ്.
0: അപ്പോൾ അതുകൊണ്ട് വേറൊരാളിൻ്റെ നിങ്ങൾ എടുത്തോളൂ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കേട്ടപ്പോൾ സന്തോഷം, അയ്യോ നമ്മുടെ വലിയ വിഷമം വേറെ ആർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും എഴുതി കൊണ്ടുപോയി നൂലിലൊക്കെ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ടിട്ട് വേറെ ഒരാളിൻ്റെ പിന്നെ പേപ്പർ എടുത്തു. എന്നിട്ട് അപ്പോൾ ദൈവം പറഞ്ഞു എല്ലാവരും വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ വായിച്ചു നോക്കിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് നമ്മളുടെ വിഷമമൊന്നും ഒന്നുമല്ല, മറ്റുള്ളവരുടെ വിഷമങ്ങളാണ് ശരിക്കും അവരെ നമ്മളെ അലട്ടുന്നത്. അവരൊക്കെ എന്തെല്ലാം ഭാരവുമായിട്ടാണ് ദിവസേന നടക്കുന്നത്, എന്തെല്ലാം ദുഃഖങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് എന്നത് വായിച്ചപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായി. അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദൈവം എല്ലാവരോടും ചോദിച്ചു എന്താ എല്ലാവർക്കും എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ സന്തോഷമായോ, എല്ലാവരും നീ മടങ്ങിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ആർക്കും മറ്റുള്ളവരുടെ പേപ്പർ ഒന്നും വേണ്ട, ഞങ്ങളുടെ പേപ്പർ തന്നെ തിരിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു.
1: അതന്നെ ധാരാളം,
0: അതന്നെ ധാരാളം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു നമ്മൾ ഒരു മനുഷ്യനാണെങ്കിൽ ഇതുപോലെയുള്ള ദുഃഖങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും ഒക്കെ കടന്നു പോയേ പറ്റൂ. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് തിരിച്ച് പോയിക്കോളൂ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കും, അതൊന്നും ആലോചിച്ച് കൂടുതൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാലം മാറുന്നതിനനുസരിച്ച് ഒന്നും നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ഈ ലോകത്ത്, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിനൊക്കെ സൊല്യൂഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം നിറഞ്ഞ കാലം നിങ്ങളെ തീർച്ചയായിട്ടും കാത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും വിഷമത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് നിങ്ങളൊരു നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്റർ വരെ ഒന്ന് പോയാൽ മതി. ആർ സി സി വരെ ഒന്ന് പോയാൽ നിങ്ങളുടെ എല്ലാ വിഷമവും മാറും. കാരണം ചെറിയ കുട്ടികൾ പോലും അവിടെ ആ ഒരു ദുഃഖത്തിൽ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് അനുഭവിക്കുക, കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ അവർക്ക് എന്താണ്, എന്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ ആ പേരൻസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം. ശരി, ചിലരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകിപ്പോകും. നമ്മളിങ്ങനെ അറിയാതെ കണ്ണ് തുടച്ചല്ലാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല അതുവഴി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ വിട്ടിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത. അപ്പോൾ ശ്രീലക്ഷ്മി ഹാപ്പി ആയില്ലേ?
1: തീർച്ചയായിട്ടും ഹാപ്പി ആയി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, മറ്റൊരു ചിലരുടെ സിറ്റുവേഷൻസ് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇത്ര ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്.
0: അപ്പം
1: ഒരു വീടില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോഴാണ് നമുക്കുള്ളൊരു കുഞ്ഞു വീടാണെങ്കിലും അത് എത്ര എത്ര വാല്യുവബിൾ ആണെന്ന് മനസ്സിലാകുന്നത്. ഒരു നല്ല ഒരു നമ്മൾ വസ്ത്രത്തിന് വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ വഴക്ക് കൂടുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് അടി കൂടുന്ന സമയത്ത്, അത്രയും നല്ലൊരു ഡ്രസ്സ് ഇല്ലാത്ത ഒരു കുട്ടി അത് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് എത്ര ഭാഗ്യമാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്കുള്ളതൊക്കെ എത്രമാത്രം നല്ലതാണ് അല്ലേ? അപ്പൊ മറ്റുള്ളവരുടെ ഒരു പോരായ്മ കാണുന്ന സമയത്താണ്, അവരുടെ ആ ഒരു ഇല്ലായ്മയിലും അവരത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് കാണുമ്പോഴാണ് നമുക്കൊക്കെ എത്രമാത്രം നമ്മൾ ബ്ലെസ്ഡ് ആണ്
0: എന്ന് നമ്മൾ ആലോചിക്കുന്നത് അല്ലേ? അപ്പൊ അതുപോലെ ശ്രീലക്ഷ്മി, ഇന്ന് നമുക്ക് അതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ള വേറൊരു കാര്യവും കൂടിയുണ്ട്. നമ്മളുടെ ഒരു ഡേയുടെ ഇമ്പോർട്ടൻസ് കൂടിയാണ്. ശ്രീലക്ഷ്മിക്ക് നല്ല രണ്ട് കണ്ണുകളുണ്ട് എന്ന് ആലോചിച്ച് ശ്രീലക്ഷ്മി എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ട്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ എനിക്ക് നല്ല മനോഹരമായ കണ്ണുകളുണ്ട്, എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട് എന്ന് ആലോചിച്ച് സന്തോഷിച്ചിട്ടുണ്ടോ ഇതുവരെയെങ്കിലും?
1: ഈ ചില കാഴ്ചകൾ കാണുന്ന സമയത്ത്
0: ഉണ്ട്, എന്നാലും നമ്മൾ
1: അങ്ങനെ
0: ചിന്തിക്കാറില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്, ഇതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അവയവങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് ആലോചിച്ച് നമ്മൾ ആരും അങ്ങനെ എപ്പോഴും സന്തോഷിക്കാറൊന്നുമില്ല അല്ലെ? നമ്മുടെ കാലില് ചിലപ്പോൾ ഒരു മുള്ളു കൊള്ളുമ്പോഴായിരിക്കും നമ്മൾ കാലിന്റെ ഒരു വിലയെ പറ്റി മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ ജനിക്കുമ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു നിമിഷം പോലും പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ പ്രവർത്തനം നിന്നുപോയാൽ നമ്മളുടെ ജീവൻ ഇല്ലാതായി പോകുന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പലപ്പോഴും കോൺഷ്യസ് അല്ല, അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുമില്ല അല്ലേ? അപ്പം ഞാനിത് പറഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഹൃദയത്തിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് അല്ലേ?
1: നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ നമ്മൾ എൻ്റെ ഹൃദയമേ എന്ന് പറയാറുണ്ട് അല്ലേ?
0: അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ള ആളുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് എന്താണ് പിന്നെ നമ്മളോട് വഴക്കുണ്ടാക്കുന്ന ഒരാളിനോടൊക്കെ നമ്മൾ ഒരു ഹൃദയമില്ലാത്തവൻ എന്നൊക്കെ പറയാറുണ്ട്.
1: അപ്പോൾ കണ്ണിൽ ചോരയില്ല എന്നൊക്കെ പറയുന്നതുപോലെ ഹൃദയമില്ലാത്തവർ എന്നൊക്കെ പറയാറുണ്ട്.
0: അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊക്കെ പറഞ്ഞു വന്നത് ശ്രീലക്ഷ്മി മറ്റൊന്നുമല്ല, ഇന്ന് ലോക ഹൃദയ ദിനമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഹൃദയത്തിനെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് നമ്മളെ ഹൃദയ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അല്ലേ?
1: അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഇമോഷണൽ പാർട്ടുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ, നമ്മൾ നമ്മുടെ പ്രണയത്തെ, സ്നേഹത്തെ, ഇഷ്ടത്തെ ഒക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം എന്നുള്ളതിനോട് ചേർത്ത് വെച്ച് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരാളുടെ ഒരു സഹാനുഭൂതി, സ്നേഹം, കരുണ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും നമ്മളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് അത്രത്തോളം ഇമോഷനുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ഒരു അവയവം കൂടിയാണ്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ഹാർട്ട് ഡേയുടെ ഒരു തീം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തീമാണ്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ഹൃദയതാളം, ഒരു ഹൃദയതാളം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ വർഷവും സെപ്റ്റംബർ 29 നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. അപ്പം ഹൃദ്രോഗ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. ഹൃദ്രോഗ ലക്ഷണങ്ങൾ പലപ്പോഴും പ്രകടമാകാതെ പോകുന്നത് തിരിച്ചറിയാനും അതുപോലെ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കാനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹൃദയ ആരോഗ്യം നോക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊരു ചെറിയൊരു നെഞ്ചുവേദനയോ അസ്വസ്ഥതയോ ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും എന്താണ് പറയുന്നത്, ഗ്യാസിൻ്റെ എന്തോ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ നമ്മൾ ചെറിയ തട്ടിക്കൂട്ടോ മരുന്നുകളൊക്കെ വീട്ടിൽ കഴിക്കാറുണ്ട്.
1: ഗ്യാസ് ആണെന്ന് തോന്നുന്നു അല്ലേ, നമുക്ക് പറയാൻ തന്നെ പേടിയാണ് ചില സമയത്ത്, അയ്യോ എനിക്ക് അറ്റാക്ക് എങ്ങാണോ ആണോ എന്നൊക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങ്
0: രക്ഷപ്പെടാനായിട്ട്
1: സ്വയം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്.
0: അപ്പം അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴോ ഒക്കെ പെട്ട ഒരുപാട് സാധാരണയിൽ കവിഞ്ഞത് ഒരു അസ്വസ്ഥത നമുക്ക് അല്ലെങ്കിൽ ഒരു കിതപ്പ് ഒക്കെ അനുഭവപ്പെടും.

0: ഇടുക, അല്ലെങ്കിലുള്ള അസാധാരണമായിട്ടുള്ളൊരു ക്ഷീണം, അതുപോലെ തന്നെ തലകറക്കമോ അമിതമായിട്ട് വിയർക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിനെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അദ്ദേഹത്തിന് എന്തോ ചെറിയ തകരാറുള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ ഒരു കാരണമായി തീരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്ത് അല്ലേ എന്താണ് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തണം. അപ്പം ഹൃദയാരോഗ്യം എന്ന് പറയുന്നത് സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുപാട് പ്രതിരോധ മാർഗങ്ങളും ഭക്ഷണക്രമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം അല്ലെ. നമുക്ക് സ്വയം അതിനു വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
1: ഈ പച്ചക്കറികളും നാരുകളും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത്, അതേപോലെ തന്നെ ഈ കൊഴുപ്പ്, പഞ്ചസാര, അതേപോലെ ഉപ്പ്, ഇതൊക്കെ ഒരു മിതമായ അളവിൽ കഴിക്കുന്നതും ഒക്കെ ഇതിന് എന്താ ഇത്തരത്തിലുള്ള ഹൃദയപരമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും
0: തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളച്ചോറല്ലേ എപ്പോഴും കഴിക്കുന്നതിന് പകരം നമ്മൾ മട്ടയരി, ഓട്സ്, ഗോതമ്പ്, റാഗി എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓയിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഒലിവ് ഓയിൽ. അതുപോലെ വെളിച്ചെണ്ണ കുറച്ച് പരിമിതപ്പെടുത്തുക. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളോട് വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എന്തായാലും നമ്മളത് ഓയിൽ നമുക്ക് എന്തായാലും ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്.
1: എന്തും അധികമായാൽ വിഷമാണ്.
0: അതുപോലെ തന്നെ കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീൻ നമുക്ക് ഉപയോഗിക്കാം. ചെറുപയർ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മീൻ എന്നിവ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മീനൊക്കെ നമുക്ക് ഫിഷ് ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം, എന്നാലും മീൻ കറി വെച്ച് കഴിക്കുന്നതാണ് ഹൃദയത്തിന് നല്ലത് എന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം അല്ലേ, നമുക്ക് ഉപ്പിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിട്ട കറിക്ക് ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടിയതുപോലെ ചിലപ്പോൾ തോന്നും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉപ്പ് കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ പാട്ട് പോലെ പറയുന്ന ഒരു കാര്യമാണ് അച്ചാറും പപ്പടവും ഉപയോഗിക്കരുത്.
1: അതെ, അത് സത്യം പറഞ്ഞാൽ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ആണെങ്കിലും നമ്മളിപ്പോൾ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു എന്തൊരു വികാരമാണ് എന്നുള്ള രീതിയിലാണ്. കാരണം പലപ്പോഴും നമ്മൾ
0: അത് കണ്ടാലും മതി, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്ലേറ്റിന്റെ സൈഡിലൊന്ന് ഇരുന്നാലും മതി, നമുക്കൊരു സന്തോഷമാണ്.
1: ചുമന്ന് ആ വെളുത്ത ചോറിൻ്റെ അടുക്ക് ഇങ്ങനെ ചുമന്ന കളറുള്ള അച്ചാറൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതായത് നമുക്ക് മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമാണ്, അതിനൊരു കൺട്രോൾ കാണില്ല. നമ്മൾ അതൊക്കെ എത്രയാണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത്.
0: അതെ, അപ്പൊ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കാതിരിക്കുക. അപ്പൊ ചെറുതായിട്ട് നമുക്ക് ആ ഒരു നമ്മളുടെ നാക്കിലേക്ക് ആ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു അച്ചാറൊക്കെ നാക്കിൽ വെച്ച് കൊടുക്കാം എന്നുള്ളതല്ലാതെ, ചിലരിങ്ങനെ അച്ചാർ ഒരുപാട് കഴിക്കുന്നവരുണ്ട്. എല്ലാത്തിൻ്റെ കൂടെയും, പുട്ടിൻ്റെ കൂടെയും കഴിക്കും, ദോശയുടെ കൂടെയും കഴിക്കും, ചോറിൻ്റെ കൂടെയും കഴിക്കും, എല്ലാ കഞ്ഞിയുടെ കൂടെയും കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാതെ നമ്മൾ വളരെ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ തീർച്ചയായിട്ടും നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേക്കറിയിലേക്ക് പോകും ചിലപ്പോൾ. ശ്രീലക്ഷ്മിയൊക്കെ ഇടയ്ക്ക് ബേക്കറിയിൽ പോകുന്നവരാണ് അല്ലേ. അപ്പോൾ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ എണ്ണയിലിട്ട് വറുത്ത പലഹാരങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ മധുരവും ശീതള പാനീയങ്ങളും അല്ലേ, നമ്മളിപ്പോൾ ഒരു സ്പ്രൈറ്റോ അല്ലെങ്കിൽ കോക്കോ ഒക്കെ വാങ്ങിച്ച് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു രസമാണ്. അത് ഇങ്ങനോട് കുടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കാം. വല്ലപ്പോഴും ഒക്കെ
1: കേട്ട് കേട്ടിപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നുന്നു
0: അല്ല. ഇതൊന്നും കഴിക്കരുതെന്നല്ല നമ്മൾ പറയുന്നത്, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതെല്ലാം അമിതമായി പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്ന് ഞാനതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം മധുരം നമ്മൾ അധികം കഴിക്കരുതെന്ന് പറയും. പക്ഷേ എന്നാലും നമ്മൾ ചിലപ്പോൾ ഈ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ചില മധുര പലഹാരങ്ങൾ അവിടുത്തെ ചില സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കഴിക്കാനായിട്ട്. ഞാനതൊക്കെ ഇരുന്ന് നല്ലപോലെ കഴിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൃദയാരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സംരക്ഷിക്കുക എന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്.
1: അതെ,
0: അപ്പം അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശരീരഭാരം നിയന്ത്രിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പുകവലി ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ഇതൊക്കെ നമുക്ക് വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓടൊപ്പം നമുക്ക് ചേർത്ത് പറയാനുള്ള കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഒരു ഡോക്ടറിനെ കണ്ട് നമ്മുടെ ഹൃദയമൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്.
1: ഇതിലൂടെ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട് ടീച്ചറേ, നമ്മുടെ ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നിർബന്ധമായിട്ട് പാലിക്കേണ്ട കാര്യമാണ്. ഇപ്പം എല്ലാവരും അത് പാലിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും അത് ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പോൾ പുകവലിയും മദ്യപാനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് കൂടുതലാവുമ്പോഴും അല്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല ആരോഗ്യത്തിനല്ലേ. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഹൃദയത്തെ മോശമായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്.
0: അപ്പൊ അതിനകത്തൊരു കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് വേണം. ഇപ്പം പുകവലിക്കുന്നവർ ചിലർക്ക് ഇങ്ങനെ ഒരു ചെയിൻ സ്മോക്കർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെയാണ് ഇതൊക്കെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ചിലപ്പോ ഒരു വല്ലോ ഒരു കാലത്തും ഒരു സിഗരറ്റ് വലിച്ചു എന്നും പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകില്ലെന്ന്. സിഗരറ്റ് വലിക്കാരെ

0: പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ചിലർക്ക് അതിനോടൊരു ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് ഒരു സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഹൃദയത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അത് അമിതമാകുമ്പോഴാണ് ഇതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി, ഇന്ന് നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇന്ന് നമ്മുടെ ഒരു ഗവൺമെൻറ് ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്, BPL ഇനി ഹൃദയാഘാത പരിശോധന സൗജന്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഈ ഒരു അറിയിപ്പ് തന്നിരിക്കുന്നത്. ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ട്രോപ്പോണിൻ ടി പരിശോധന BPL വിഭാഗത്തിന് സൗജന്യമാക്കുമെന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 ഒക്ടോബർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ ജനറൽ ആശുപത്രിയിലും പദ്ധതി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ള ഹൃദയാഘാത ചികിത്സ ഉറപ്പാക്കുകയാണ് ആരോഗ്യ വകുപ്പിന്റെ ലക്ഷ്യം. അപ്പൊ അതാണ് ഇന്ന് നമ്മളുടെ ശ്രോതാക്കളെ അറിയിക്കാനുള്ള വേറൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.
1: ഹൃദയദിനത്തിൽ ഹൃദയപൂർവ്വം ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നീ എൻ്റെ ഹൃദയമാണ് എന്ന് പറയുന്നത്,
0: അത് മാത്രമല്ല നമുക്ക് സന്തോഷം സ്നേഹമൊക്കെ തോന്നുമ്പോൾ നമ്മളൊരു ഹാർട്ടൊക്കെ തന്നെ എടുത്തച്ച അങ്ങ് അയച്ചു കൊടുക്കുകയാണ് വാട്സപ്പിലൂടെ എല്ലാവർക്കും.
1: നമുക്ക് എത്ര ഹാർട്ടാണ് നമുക്ക് വരുന്നത് അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരുപാട് പേര് നമുക്കിങ്ങനെ
0: ഹൃദയമൊക്കെ അയച്ചു തരാറുണ്ട്
1: അല്ലേ. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം, നിങ്ങളുടെ ഹൃദയമാണ് ഞങ്ങൾ കൈമാറുന്നത് അല്ലേ. അപ്പൊ അത്തരത്തിൽ ഇന്ന് ആർക്കെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഹാർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കൊടുത്തോളൂ അല്ലേ. നീ എന്റെ ഹൃദയമാണെന്ന് പറഞ്ഞു.
0: അപ്പൊ ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങൾക്ക് ഹൃദയം കൈമാറാനുള്ള ദിവസവും കൂടിയാണ്. ആർക്കെങ്കിലുമൊക്കെ വളരെ സ്നേഹത്തോടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ എനിക്ക് എന്ന് ഹൃദയമൊക്കെ തരുന്നവരുണ്ട്, അവരൊക്കെ എവിടെ ഹൃദയമൊക്കെ എടുത്ത് വെച്ച് അയച്ചോളൂ.
1: അപ്പൊ ടീച്ചറെ, നമ്മളൊരു കുസൃതി ചോദ്യം ഉണ്ട്.
0: അതെ അതെ അതെ. അപ്പൊ ശ്രീലക്ഷ്മി, ഇന്ന് നമുക്ക് വളരെ രസകരമായിട്ടുള്ള കുസൃതി ചോദ്യവും കൂടിയാണ്. അതപ്പോ നമ്മളിന്ന് ഹൃദയ ദിനം ആയതുകൊണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുസൃതി ചോദ്യവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കാം അല്ലേ.
1: അതെ, സമയമായി. അപ്പൊ എന്തായാലും നമ്മുടെ കുസൃതി ചോദ്യത്തിനുള്ള സമയമായി. അപ്പൊ എല്ലാരും കാതുകൂർത്തിരിക്കൂ, എന്താണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പക്ഷെ ടീച്ചർ എന്നോടത് പറഞ്ഞപ്പോ, ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് പറയായിരിക്കും, പക്ഷെ ഇന്നത്തെ ദിവസത്തിന് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
0: അതെ. അപ്പൊ നമ്മളെ ഹൃദയ ശസ്ത്രക്രിയക്ക് നമ്മൾ ബൈപ്പാസ് സർജറി എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ബൈപ്പാസ് സർജറി എന്ന് വിളിക്കുന്നത്? അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ എല്ലാവരും ഇത് കുസൃതിയായിട്ട് എടുക്കണം, അല്ലാതെ അതിന്റെ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്
1: ഡെഫിനിഷനൊന്നും
0: എഴുതി അയക്കരുത്. ഇതൊരു കുസൃതി ചോദ്യമാണ്. ബൈപ്പാസ് സർജറി എന്ന് നമ്മൾ ഹൃദയ ശസ്ത്രക്രിയയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ചാരിയിരിക്കുന്നവരും മടി പിടിച്ചിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്ത് 8848 5785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. അപ്പൊ നമുക്ക് ഒരു ബ്രേക്ക് പോയി നല്ലൊരു ഗാനമൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാനുള്ള സമയമാണ്. സോ വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ, ഒരു കുസൃത ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
4: അതെ,
3: എന്തായിരുന്നു ടീച്ചറെ ക്വസ്റ്റ്യൻ? ഞാൻ ചോദിച്ചപ്പോ ആൻസർ വന്നു പോകുന്നുണ്ട്.
4: ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മളെ ഹൃദയ ശസ്ത്രക്രിയക്ക് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുസൃതി ചോദ്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സിമ്പിളാണ്, കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. ഇപ്പം നമ്മളിന്ന് ലോക ഹൃദയ ദിനമൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ കൊണ്ടുവന്നത്. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓൾറെഡി ആൻസർ വന്നു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കള്
3: ആശ ചേച്ചിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ ജർമ്മനിയിൽ നിന്ന് കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചേച്ചി ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ശ്രോതാക്കളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585. അപ്പൊ ടീച്ചറെ,
4: നമുക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ട് ശ്രീലക്ഷ്മി. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അജിത് അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് അജിത് അടിമാലി. നമുക്ക് പിന്നെ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചാൽ ഒത്തിരി സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ദീപ അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോയും ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതായിരിക്കും അങ്ങനെ ഒരു ഇത് അയച്ചതെന്ന് തോന്നുന്നു അല്ലേ.
3: നമ്മുടെ ഇന്ന് ആതിരയുടെ പ്രോഗ്രാമാണ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ. അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിവും നല്ല അങ്ങനെയുള്ള കുട്ടികളുടെ അവർക്ക്
4: പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെ. നല്ല വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ചില കഴിവുകളുള്ള കുട്ടികളുണ്ട്. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല പാട്ടും ഡാൻസും അല്ലെങ്കിൽ നല്ല ചിത്രം വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉള്ള. അപ്പൊ ഇന്ന് അങ്ങനെയുള്ള രണ്ട് മിടുക്കികളെയാണ് ഇന്ന് നമ്മൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലൂടെ പ്രസന്റ് ചെയ്തത്. അപ്പൊ അവരെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം അല്ലെ. നല്ല കുട്ടികളായിരുന്നു, നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്നവരാണ്, നൃത്തം ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ പാട്ടൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ റെക്കോർഡിംഗ് നടന്ന സമയത്ത് തന്നെ നമ്മളിവിടെ അങ്ങനെ

0: ലയിച്ചിരിക്കുകയായിരുന്നു അല്ലേ.
1: റെക്കോർഡിങ് നല്ല രസമായിരുന്നു കേൾക്കാനൊക്കെ. കേൾക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ ചില ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടത്തോടെ നമ്മൾ പോയി നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
0: സുഖമാണി നിലാവ് എന്നുള്ള പാട്ട് പാടിയത് നല്ലതായിരുന്നു ശരിക്കും. ആ ഒറിജിനൽ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒറിജിനലെ കാട്ടി വേണമെങ്കിൽ ഒരു പടി മുന്നിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ ശ്രീലക്ഷ്മി, നമുക്ക് എന്താണ്ട് സിബി അടിമാലിയിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബിനീഷ് ആശാന്റെ അയൽക്കാരാണ് ആശാന് വേണ്ടി ഒരു മലയാളം പാട്ട് വെച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: അപ്പൊ
0: ബിനീഷ് ആശാന് വേണ്ടി ഇന്ന് നമ്മളൊരു അടിപൊളി പാട്ട് ഇന്ന് നമ്മൾ വെക്കുന്നതായിരിക്കും അല്ലേ.
1: അതെ അതെ, നമ്മൾ എന്തായാലും പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്.
0: അതെ,
1: അപ്പൊ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കും, അപ്പൊ നിങ്ങളുടെ പാട്ടുകൾ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക പരിപാടിയുണ്ട് ഇഷ്ട ഗാനങ്ങളിലൂടെ എന്നുള്ള. അപ്പൊ അത് എല്ലാ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ്. അപ്പൊ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ആ ഒരു സമയത്തും ആവശ്യപ്പെടാവുന്നതാണ്.
0: അപ്പൊ നമുക്ക് ലൈവിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള പാട്ടുകൾ ഇപ്പൊ ചോദിക്കുക. നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ ലൈവിൽ തന്നെ പ്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്തും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴും നമുക്ക് പ്ലേ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബിനീഷ് പറഞ്ഞിരിക്കുകയാണ്, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ വന്ന 2 കുട്ടികൾക്കും ഞങ്ങൾ അടിമാലിക്കാർ ആശംസകൾ അറിയിക്കുന്നു. ഒറിജിനൽ ഗാനത്തിനെക്കാട്ടി നന്നായിട്ട് പാടി എന്നാണ്. അഞ്ജനയും നന്ദനയും വളരെ നന്നായി തന്നെ പാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടിമാലി എന്നുള്ള മൂന്നാറിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ടീച്ചറെ, ശ്രീലക്ഷ്മി ഇങ്ങോട്ടൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. താങ്ക്സ് ആയിട്ട്
1: നമ്മൾ എന്തെങ്കിലും വരും.
0: എന്തായാലും ഞങ്ങൾ വരും, നമ്മൾ വരും എന്ന് പറഞ്ഞാൽ വരും അല്ലേ ശ്രീലക്ഷ്മി. നമുക്കൊന്നും ഫ്രീ
1: ആവണം,
0: അതൊന്നും അടിമാലി ഒന്നും നമുക്കൊരു ദൂരമേ അല്ല. നമ്മളിപ്പോ സിംഗപ്പൂർ മലേഷ്യയിലൊന്നും അല്ലല്ലോ പോകുന്നത്, അടിമാലി വരെയല്ലേ. അപ്പൊ നമുക്കിവിടെ രാവിലെ പോയാൽ ഉച്ചയാകുമ്പോൾ അവിടെ എത്താവുന്ന ദൂരമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും പോയിരിക്കും ശ്രീലക്ഷ്മി, എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ആശ നമുക്ക് ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം അല്ലേ. അപ്പൊ നമ്മുടെ രാജൻ മുഖത്തല നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കത് കുറച്ച് ഒരു മംഗ്ലീഷിലാണ് അയച്ചിരിക്കുന്നത്, അത് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാം.
1: അപ്പൊ
0: നമ്മുടെ രാജൻ വയനാട് ടീച്ചറെ എന്ന് വിളിച്ചിട്ടുണ്ട്.
1: അതെ
0: അതെ, അപ്പൊ രാജൻ വയനാട് സുഖമായിട്ടിരിക്കുന്നോ? രാവിലെ അവിടെ ഓടി നടക്കുന്ന എനിക്ക് കാണാം. ഫോൺ പോക്കറ്റ് കിടപ്പുണ്ട്, അത് കേട്ടോണ്ടാണ് ഇങ്ങനെ ഓടി ചാടി നടക്കുന്നത്.
1: നമുക്കൊരു
0: മെസ്സേജ് അയക്കും. അതുപോലെ തന്നെ നമ്മുടെ സനോജ് വന്ന ടീച്ചറെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹാർട്ടും ഒക്കെ അയച്ച് 2 മിഠായി അയച്ചിട്ടുണ്ട്. അത് ശ്രീലക്ഷ്മിക്കായിരിക്കും, കൊച്ചുകുട്ടിയല്ലേ, മിഠായിയൊക്കെ കൊടുക്കാം. പിന്നെ പൂക്കൾ തന്നിട്ടുണ്ട്, അത് ഹരിക്കാണ്. അപ്പൊ എല്ലാവർക്കും രാവിലെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷീബ ആയത്തിൽ പറഞ്ഞിട്ടിരിക്കുന്നു, നമുക്ക് എന്താ എനിക്കറിയാൻ പറയില്ല, ഒരു മുറൈ വന്നു എന്ന സോങ് മോളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടിമാലിക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീബ. തീർച്ചയായിട്ടും നമ്മൾ ഷീബയും കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കും അടിമാലി പോകുന്നത് ഉറപ്പായിട്ടും അല്ലേ. അപ്പൊ നമ്മൾ അടിമാലി പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത് റേഡിയോയിലൂടെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും,
1: ഞങ്ങൾ അടിമാലി പോകുന്നു,
0: വരുന്നവർക്കെല്ലാം ഞങ്ങളെ കൂടെ കൂടാം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഞങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അടിമാലി ഒരു ജാഥയായിട്ടായിരിക്കും, ഒത്തിരി പേരെയും കൂട്ടി അടിമാലിക്കാരും ഞെട്ടിപ്പോണം അല്ലേ. കൊല്ലത്തുനിന്ന് ഇത്രയും ആൾക്കാർ ഞങ്ങളെ കാണാൻ വന്നോന്ന് വിചാരിച്ച അന്ന് നമുക്ക് അവിടെ ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കും അല്ലേ.
1: നമ്മുടെ
0: ബിനീഷ് ആശാന്റെ കടയുടെ മുമ്പിലായിരിക്കും നമ്മളുടെ സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ദിവസം തീർച്ചയായിട്ടും ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് എത്തുന്നതായിരിക്കും അല്ലേ.
1: അതെ അതെ, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ.
0: അതെ,
1: അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങില്ല, ചിലപ്പോൾ ഈ പലപ്പോഴും നമ്മളിങ്ങനെ ഈ നമ്മൾ ഈ മൊബൈൽ നോക്കി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വെട്ടമുണ്ട്, ഈ ഒരു ഒരു അല്ലേ ഒരു ലൈറ്റ് ഉണ്ട് ഈ മൊബൈൽ കാണുന്ന സമയത്ത്. നമ്മളിങ്ങനെ കണ്ണടച്ചാലും ആ ഒരു ലൈറ്റ് ഇങ്ങനെ നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കും, നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കത്തില്ല അല്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മളിങ്ങനെ മൊബൈലിലോട്ട് ആയി നമ്മളൊരു ഡിജിറ്റലിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ബുക്കുകൾ മറന്നു പോകുന്നുണ്ട് വായിക്കാനും. പലപ്പോഴും നമുക്ക് ഈ ബുക്കുകളെ പറ്റിയുള്ള അറിവ് കിട്ടുന്നതും നമുക്കിങ്ങനെ മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മൾ ഈ ബുക്കുകൾ വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സ്ക്രോള് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നിർത്താൻ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മൾ സത്യത്തിലൊരു ഒരു കോള് ചെയ്യാനായിരിക്കാം നമുക്കൊരു മൊബൈൽ നമ്മൾ കയ്യിലോണ്ട് എടുക്കുന്നത്. പലപ്പോഴും ഇത് എന്തിനാണ് ഞാനിപ്പോൾ ഈ മൊബൈൽ കയ്യിലെടുത്തതെന്ന് വരെ നമ്മൾ മറന്നു പോകാറുണ്ട്. അതേപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വെറുതെ നമ്മൾ കൈ ടച്ച് ചെയ്യുന്നു, അപ്പോൾ അവിടുന്ന് കുറേ ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് കാണുന്നു, അടുത്തത് കാണുന്നു. അങ്ങനെ സമയം പോകുമ്പോൾ ചിലപ്പോൾ രാവിലെ ഇരുന്ന് വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോഴത്തേക്കും എന്ത് പറ്റി എന്നുള്ളത് വേറെ ലോകത്തായി പോകുന്നു.

0: നമ്മൾ അത്രത്തോളം അതിനങ്ങ് അഡിക്റ്റായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മറ്റൊരു വളരെ ഒരു രസകരമായിട്ട്, അതായത് ബുക്കുകളിലോട്ട് അതല്ലെങ്കിൽ നമ്മൾ ഈ പുസ്തകങ്ങളിലോട്ട് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിംഗപ്പൂര് ഒരു പദ്ധതി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. സിംഗപ്പൂരാണ് കേട്ടോ, അതായത് ബുക്ക് തുറന്നാൽ ബാങ്ക് ബാലൻസ് കൂടുന്ന രീതിയിൽ ഒരു പദ്ധതിയാണ്
1: പദ്ധതി
0: അതെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ജനങ്ങൾക്കിടയിൽ വീണ്ടും പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് സിംഗപ്പൂർ നാഷണൽ ലൈബ്രറി ബോർഡ് റീഡ് എസ് ജി എന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ദിവസം വെറും 15 മിനിറ്റ് പുസ്തകം വായിച്ചിട്ട് ആ വിവരങ്ങൾ ഗവൺമെന്റ് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു എന്താ ഈ കുറച്ച് നമുക്കൊരു പോയിന്റ് കിട്ടും. അതായത് വെർച്വൽ കോയിനുകളായിരിക്കും, അത് നമുക്ക് അക്കൗണ്ടിലോട്ട് മാറ്റാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പം ഇങ്ങനെ പുസ്തകം വായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അറിവും കൂടും പൈസയും കിട്ടും എന്നുള്ള രീതിയിൽ, അതായത് ഇന്നത്തെ ഒരു നമ്മളുടെ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നുള്ള എല്ലാവരും അല്ലെ, ഇന്ന് മുതിർന്ന പൗരന്മാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ തൊട്ട് എല്ലാവരും ഇന്നൊരു ഡിജിറ്റൽ വേൾഡിലാണ്. അല്ലാതെ ചുരുക്കം പേര് മാത്രമാണ് ചില സമയത്ത് ഇങ്ങനെ എന്താ കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ ഒരു ഗ്യാങ്ങിൽ നമ്മൾ ഇരുന്നാൽ പോലും പലരും മൊബൈലിലാണ്. അടുത്തിരിക്കുന്നവരോട് ഒരു ഒരു കാര്യം പറയണമെങ്കിൽ തന്നെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്കിപ്പോ അത്ഭുതമായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ഡെപ്ത് എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ.
1: അല്ല, തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ എല്ലാവരും ഇപ്പം ആ ഒരു ലോകത്തിലാണ്. അപ്പൊ അത് നമുക്കിപ്പോ ഒരു ശ്രീലക്ഷ്മി, എനിക്ക് പലപ്പോഴും അതൊരു കുറ്റമായിട്ട് തോന്നുന്നതിനെക്കാട്ടിലും നമ്മുടെ ഒരു കാലത്തിന്റെ ഒരു മാറ്റമാണ് അല്ലെ. അപ്പൊ ഓരോ കാലത്തും ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ ഇപ്പൊ നമ്മളൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്ത് ഇതുപോലെ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെറിയ ഡിവൈസിലൂടെ ഈ ലോകവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി ഇത് പറഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടുള്ളൊരു വാർത്ത കൂടിയുണ്ട്. അതായത് കുട്ടികളുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് അത് കേന്ദ്രം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇടപെടും എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിയന്ത്രിക്കാൻ കേന്ദ്രം നടപടിയെടുത്തില്ലെങ്കിൽ IT നിയമപ്രകാരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്ന് സുപ്രീം കോടതി. അപ്പം കുട്ടികൾ ഇത് അമിതമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് അഡിക്റ്റ് ആകുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം അവരുടെ ഒരു ഗ്രോത്ത് നന്നായിട്ട് വരുന്നൊരു സ്റ്റേജിലാണ് അവരിങ്ങനെ പലപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ അഡിക്റ്റായി ഓരോ മൂല വീട്ടിൻ്റെ ഒരു മൂലയിൽ ഇരുന്ന് പോകുന്നത്. അപ്പം അല്ലേ, അവർക്ക് എക്സസൈസ് ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇല്ല, നമ്മുടെ ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം അവർ നേരിട്ട് അറിയുന്നില്ല. അവരിതിലെ റീൽസും കണ്ടിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു റീലൊന്ന് ഇഷ്ടപ്പെടുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ.
0: ഇപ്പൊ വേറൊരു യൂണിവേഴ്സ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പൊ ക്യാരറ്റും ഉള്ളിയും ഒക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള പല എന്താ നമ്മളിങ്ങനെ കാണുകയാണ് റീൽ. അപ്പൊ നമുക്ക് നമ്മൾ ഇഷ്ടമാണ്. അപ്പോൾ ഓരോ ഓരോ എന്താ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു പേരുണ്ട്. ഇപ്പൊ നമ്മൾ അവര് പറയുന്ന പല ഡയലോഗും ഉണ്ട്, ചിലതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല, അത്ര സ്പീഡിലാണ് അവർ പറഞ്ഞു പോകുന്നത്.
1: അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടുള്ള ഒരു സമയം തന്നെയാണ്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മുടെ വീട്ടിൽ ആദ്യമേ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളൊരു കൺട്രോളും കാര്യങ്ങളും ഒക്കെ വെക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ റോൾ മോഡൽസ് ആകണം കുട്ടികൾക്ക്. കാരണം അച്ഛനും അമ്മയും ഏത് നേരം ഫോണിൽ നോക്കി ഇരുന്നിട്ട് കുഞ്ഞിനോട് ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ അവർക്ക് മോഡലാവുക. നമ്മൾ വീട്ടിൽ വരുന്ന സമയത്തും വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന സമയവും കഴിയുന്നതും ഫോൺ ഒഴിവാക്കിയിട്ട് ഒരു കോളൊക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ എപ്പോഴും ഇച്ചിരി സമയം കിട്ടിയാൽ ഉടനെ നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവമുള്ളവരുടെ, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ, വലിയ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെറിയ കുട്ടികൾ അതിലേക്ക് അഡിക്റ്റ് ആകും. അപ്പോൾ അതിനുവേണ്ടിയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു നല്ല, വളരെ നമുക്ക് എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു വിധിയായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
0: അതെ. അപ്പോൾ പലപ്പോഴും ടീച്ചറെ തോന്നിയിട്ടുണ്ട്, നമ്മളിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഒരു പാരന്റ് എന്ന നിലയിലും കുട്ടികൾ എന്ന നിലയിലും അവരുമായിട്ട് ഒരു ഓപ്പൺ ചർച്ച അല്ലേ, തുറന്ന് സംസാരിക്കുന്നത് പലയിടത്തും നമ്മൾ കാണാറില്ല. പക്ഷേ അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോഴാണ് എന്ത് വിഷയവും തൻ്റെ പാരൻസിനോട് പറയാം എന്നുള്ളൊരു ധൈര്യം കുട്ടിക്ക് വരുന്നത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് അറിയില്ല ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചിലതൊക്കെ വളരെയധികം നമ്മൾ സീക്രട്ടായിട്ട് അവരോട് പറയുന്ന കുറേ കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ അയ്യോ ഇത് പുറത്ത് പറയാൻ പറ്റത്തില്ല, ഇതെന്തിനാ നീ അവിടെ വെച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ പറയാണ് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നതിന് എന്തൊക്കെയോ മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അതിന് ശരിയായ രീതിയിൽ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ചിലപ്പോൾ

0: അതൊരു സാമൂഹ്യ പ്രശ്നമാകാം, അല്ലെങ്കിൽ വീട്ടിനുള്ളിലെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അത് കുട്ടിയുടെ പ്രശ്നമാകാം. അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും ആ കുട്ടിയിലൊരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അത് കണ്ടെത്താൻ സാധിക്കുന്നത്. എപ്പോഴും ഒരു മുറി അടച്ചിരിക്കുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് അവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓൾറെഡി കുട്ടി മുറി അടച്ചിരിക്കും, അല്ല പ്രത്യേക സമയം ആകുമ്പോൾ പുറത്ത് വരും, എല്ലാവരോടും സംസാരിക്കും എന്നുള്ളത്. പക്ഷെ ആ കുട്ടി അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും അവിടെ സപ്രസ് ചെയ്ത് അത് ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരിക്കും, അത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെയുള്ള തുറന്ന ചർച്ചകളൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ ഒരു മാറ്റം വരുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ഒരു മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയെ പെട്ടെന്നൊരു ദിവസം തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു കുട്ടി അതിനകത്ത് അഡിക്ഷൻ വരുന്നത് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും ആ ഒരു അഡിക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ദിവസം ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴത്തേക്കും അത് മറ്റു പല പ്രശ്നങ്ങളിലോട്ടും കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അതിൻ്റെതായൊരു സമയം കണ്ടെത്തി അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് കൂടി
1: തുടക്കത്തിലേ തന്നെ അത് നമ്മൾ പേരൻസ് അത് മനസ്സിലാക്കേണ്ട ഉള്ള ഒരു കാര്യമാണ്. തുടക്കത്തിലേ തന്നെ അതിനൊരു കൺട്രോളൊക്കെ വെച്ച് അതിൻ്റെതായ രീതിയിൽ ഓരോ വീട്ടിലും ഓരോ സാഹചര്യങ്ങളാണ്, അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയി പോയാൽ അത് അവരെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വരട്ടെ അല്ലേ. എനിക്ക് തോന്നുന്നു കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ വെറുക്കാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ഇതിങ്ങനെ നമുക്ക് പുതിയതായിട്ട് വന്നൊരു കാര്യമായതുകൊണ്ട് നമ്മളെല്ലാവരും അതിലിങ്ങനെ ഇൻവോൾവ് ആകുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റം വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എല്ലാം ടെമ്പററിയാണ്, കുറച്ചെല്ലാം കഴിയുമ്പോൾ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം.
0: അപ്പോൾ നമുക്ക് നമ്മുടെ സമയം ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ ടീച്ചർ, ആ കുസൃതി ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം.
1: കുസൃതി ചോദ്യം ഇതാണ്, വെരി സിമ്പിൾ ബൈപ്പാസ് സർജറി എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് പറയുന്നത്? കുസൃതി ചോദ്യമാണ്. എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഒരു കുറേ പേര് മെസ്സേജസ് അയച്ചു, കറക്റ്റ് ആൻസർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാമെങ്കിലും മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: காய்ச்சாதப்பா.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി നാലാഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
5: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും പിന്നെ ഒരു ചോദ്യം ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. ഇപ്പോഴും നല്ലൊരു പാട്ട് നമ്മൾ കേട്ടിങ്ങനെ ആസ്വദിച്ചു അല്ലേ?
6: അതെ അതെ, നല്ല അടിപൊളി പാട്ടായിരുന്നു അല്ലേ? നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടായിരുന്നു.
5: അതെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം, മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് ബാക്കിയുള്ള മെസ്സേജുകളിലോട്ടൊക്കെ പോകാം.
6: അതെ,
5: ഇന്ന് നമുക്കറിയാം മാതൃത്വത്തിൻ്റെ കവയത്രി അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൻ്റെ മുത്തശ്ശി എന്നൊക്കെ പറയുന്ന ബാലാമണി അമ്മയുടെ ഓർമ്മ ദിനമാണ് ഇന്ന്.
6: അതെ അതെ, അത് അറിയപ്പെടുന്നത് തന്നെ മാതൃത്വത്തിന്റെ കവയത്രി എന്നാണ് അല്ലേ? അത് തന്നെ ഒരു വലിയ ഒരു അംഗീകാരം തന്നെയാണ് ആ ഒരു വ്യക്തിത്വത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ 1909 ജൂലൈ 1 ജനിച്ചത്. അപ്പോൾ കവിയായിട്ടുള്ള നാലപ്പാട്ട് നാരായണ മേനോൻ അമ്മാവനായിരുന്നു. 1930 മുതൽ കവിതകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അമ്മ 1934 കുടുംബിനി, പ്രഭാങ്കുരം, പ്രണാമം, സോപാനം, മഴുവിൻ്റെ കഥ, വെയിലാറുമ്പോൾ, മാതൃഹൃദയം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുത്തശ്ശി

0: എന്ന കൃതിക്ക് 1964 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1965 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1987 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു അല്ലെ നമ്മുടെ ഈ മുത്തശ്ശിയെ.
1: അതെ. അപ്പോ ഈ കവിതകളിൽ എന്താണ് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അമ്മ, ഒരു അമ്മയുടെ സ്നേഹം, മാതൃത്വം, വാത്സല്യം, അതേപോലെ തന്നെ ഒരു സ്ത്രീ ജീവിതം, കരുണ, അങ്ങനെയുള്ള കുറെ കഥകൾ, കുറെ പ്രമേയങ്ങളാണ് ബാലാമണി അമ്മ മലയാള സാഹിത്യത്തിന് തന്റെ സൃഷ്ടികളിലൂടെ സമ്മാനിച്ചിട്ടുള്ളത്.
0: അതെ അതെ. അപ്പം ബാലാമണി അമ്മയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരാളിനെ വിട്ട് കളയാൻ പറ്റത്തില്ല അല്ലെ. ബാലാമണി അമ്മയുടെ മകളാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള കമലാദാസ് അല്ലെ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ സ്ത്രീകൾക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കമലാദാസിന്റെ എഴുത്തുകളിലൂടെ, കവിതകളിലൂടെ ആയാലും അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസിലൂടെ ആയാലും നോവലിലൂടെ ആയാലും ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാലാമണി അമ്മ എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരിയുടെ മകളായിട്ട് ജനിച്ചു. അത് മാത്രമല്ല അവരുടെ വീട്ടിലെ ഒരു സാഹിത്യത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മാവൻ്റെ എഴുത്തും അതുപോലെ തന്നെ അമ്മയുടെ അതുപോലെ സാഹിത്യ വാസനയും ഒക്കെ നിറഞ്ഞ ഒരു വീട്ടിലാണ് കമലാദാസ് ജീവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് അവരുടെ എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവരിൽ നിന്നുമല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു കമലാദാസ്. ആ ഒരു കാലഘട്ടത്തിൽ തുറന്നെഴുതാനുള്ള ഒരു
1: ആർജവം
0: കാണിച്ചു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ എന്താണ് എഴുത്ത് മുത്തശ്ശി എന്നൊക്കെ വിളിക്കാവുന്ന ബാലാമണി അമ്മയുടെ ഓർമ്മ ദിനമാണ്. അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ അമ്മയെ ഓർക്കുന്നു അല്ലേ. അമ്മയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് സാഹിത്യ ലോകത്തിന് നൽകിയ വലിയ വലിയ സംഭാവനകളെയൊക്കെ നമ്മൾ ആദരിക്കുന്ന ഒരു ദിവസമാണിന്ന്.
1: അതെ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ നാലപ്പാട് തറവാടും പുന്നയൂർക്കുളവും ഒക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബാല്യമാണ്. എനിക്ക് പെട്ടെന്ന് 7-ാം ക്ലാസ് 6-ാം ക്ലാസ് അതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട് ഇങ്ങനെ പോയി. ക്ലാസ് എന്ന് പറയുമ്പോൾ അതൊരു പഠനം മാത്രമല്ല, അവിടെ ഉള്ള ഒരു ബ്യൂട്ടി, അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ബാല്യത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ ഒരു എഴുത്തും ഈ ഒരു വായനയും ഒക്കെ വളരെ അധികം നമ്മളെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഒരു ഈ മാധവിക്കുട്ടിയുടെ ഈ പല എഴുത്തുകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഓരോ കഥകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ഒരു ഭാവനയാണ് ഇങ്ങനെ വരുന്നത്. പുന്നയൂർക്കുളം ഇങ്ങനെയാണ്, നാലപ്പാട്ട് തറവാട്, അവിടുത്തെ മുത്തശ്ശിയും മുത്തശ്ശനും, അവിടുത്തെ ഒരുപാട് അംഗങ്ങളുണ്ട്. പലരെ കുറിച്ചും ഇങ്ങനെ മാധവിക്കുട്ടി ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവരൊക്കെ നമ്മൾ അതിന്റെ ഒരു ഓരത്തിരിക്കുന്നു, ഇവരൊക്കെ നമ്മുടെ മുന്നിലൂടെ മനസ്സിലൂടെ ഇങ്ങനെ
0: കടന്നു
1: പോവുകയാണ്. പലപ്പോഴും നമ്മളൊരു സ്ക്രീനിൽ എന്ന പോലെ നമ്മളിങ്ങനെ കാണാറുണ്ട്.
0: ശ്രീലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ, അവരുടെ കഥകൾ വായിക്കുമ്പോൾ, മാധവിക്കുട്ടിയുടെ കവിതകൾ വായിക്കുമ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ അവരനുഭവിച്ച തീവ്രമായിട്ടുള്ള സന്തോഷമായാലും വിഷമോ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഇമോഷൻസ് ആയാലും ഒക്കെ നമ്മളും കൂടി അനുഭവിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. ആ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു രൂപം നമ്മളുടെ മനസ്സിലുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വളരെ എന്താണ് അനുഗ്രഹീതയായിട്ടുള്ള ഒരു മകളും ഉണ്ടായി എന്നുള്ളതാണ് ശ്രീമതി ബാലാമണി അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയെ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ സ്നേഹത്തോടെ, ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി അമ്മയുടെ ഓർമ്മകളുടെ മുന്നിലാണ് നമ്മൾ, അതുപോലെ തന്നെ ഇന്ന് ആ ഓർമ്മകളുടെ മുന്നിൽ നമ്മൾ വലിയൊരു ആദരവും കൂടി അല്ലെ അർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ട്.
1: നമ്മുടെ ശ്രോതാക്കളൊക്കെ പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: അതെ.
1: എന്തായാലും നമുക്ക് ആ ഒരു പാട്ടുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ പരമാവധി ലൈവിൽ നമ്മൾ ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് ശ്രോതാക്കളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയുണ്ട്, അതുപോലെ ഞങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജസാണ് ഇന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് നമ്മളുടെ, ശ്രീലക്ഷ്മി, നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. 1-2 പേരൊക്കെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചിലരൊക്കെ എന്തൊക്കെയോ പറയുന്നുള്ള

0: അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഒരു വൈബിലേക്ക് വന്നില്ല എന്നുള്ളതാണ്.
1: പക്ഷെ എവിടെയോ വരുന്നുണ്ട്, പക്ഷെ എവിടെയോ വെച്ചൊന്ന് ഡൈവേർട്ടായി പോകുന്നുണ്ട്.
0: അതെ അതെ. അപ്പൊ നമ്മുടെ വനജ തിരുമുല്ലവാരം, ഹായ് ടീച്ചറെ സുഖമല്ലേ, എല്ലാവർക്കും നല്ല ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബുരാജൻ സാറിന്റെ ഒരു സജഷൻ വന്നിട്ടുണ്ട് കേട്ടോ, 10:00 മുതൽ 11:30 വരെയുള്ള ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പ്രോഗ്രാമിന്റെ പേര് മാറ്റണം. ഇത്തിരി നേരം അല്ലല്ലോ,
1: ഒത്തിരി നേരമല്ലേ
0: എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നമ്മളിവിടെ അറിയിക്കുന്നതായിരിക്കും. പേരൊക്കെ ഇടാനുള്ള ഒരു എന്താ റൈറ്റ് ഒന്നും ഞങ്ങൾക്കില്ല. അപ്പൊ അതൊക്കെ നമ്മളുടെ അല്ലേ കുറച്ചുകൂടെ ഹയർ അതോറിറ്റീസ് ആണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരോട് നമ്മൾ തീർച്ചയായിട്ടും പറയാം. അതുപോലെ നമുക്ക് ബീന വി പിള്ളൈ, അപ്പൊ നമ്മുടെ ബീന മാം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ഇഷ്ടപ്പെടുന്നു, പ്രീത ടീച്ചറിനെയും ശ്രീലക്ഷ്മിയും ഒക്കെ തിരക്കിയിട്ടുണ്ട്. അപ്പൊ ഹായ് ബീന മാം, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. അപ്പം നമുക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ രാജൻ മുഖത്തല ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്,
1: കറക്റ്റാണ്,
0: കറക്റ്റ് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള എല്ലാം നമുക്ക് കൃത്യമായ ആ ഒരു ഒരു നമ്മുടെ ആൻസറിലേക്ക് വന്നില്ല,
1: പക്ഷേ ഏകദേശം കറക്റ്റ്.
0: ഏകദേശം അപ്പോ നമ്മുടെ
1: ഞങ്ങളെ ഹൃദയ ദിനമായതുകൊണ്ട് ഞങ്ങൾ അത് പരിഗണിക്കുകയാണ് അല്ലേ.
0: അപ്പൊ നമ്മുടെ സനോജ് ഇല്ലേ, നമ്മുടെ മിടുമിടുക്കനായ കുട്ടിയാണ്. അപ്പൊ സനോജ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സനോജ്
1: പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും സനോജ് ഇപ്പൊ കറക്റ്റ് ആൻസർ ചിലപ്പോ അങ്ങനെ പറയുന്നില്ല, എന്ത് പറ്റിയെന്നറിയില്ല.
0: സനോജ് വിഷമിക്കണ്ട, ഞാൻ ഇവരുടെ ചോദ്യം ചോർത്തിയെടുത്ത് സനോജിന് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇവര് വളരെ രഹസ്യമായിട്ടാണ് ചോദ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനി നടക്കത്തില്ല, ഞാൻ ഇവരുടെ ചോദ്യങ്ങളൊക്കെ ചോർത്തണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജോബി ഐസക് ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഹലോ ജോബി, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് റേഡിയോ സാന്ത്വനം ടീം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. അതായത് ചുളിവുകൾ വീഴും മുമ്പേ, മറവികൾ മൂടും മുന്നേ, നരകൾ പടരും മുന്നേ, മരണം കൈകോർക്കും മുമ്പ് പറഞ്ഞു തീർക്കുക ചില വാശികളെ, വിട്ടുകളയുക പിണക്കങ്ങളെ, ചേർത്ത് പിടിക്കുക, ചേർന്ന് നിന്നാൽ ഇഷ്ടമുള്ളവരെ, ചേർത്ത് നിൽക്കാൻ ഇഷ്ടമുള്ളവരെ, ചേർത്ത് പിടിക്കുക, ചേർന്ന് നിൽക്കാൻ ഇഷ്ടമുള്ളവരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നല്ല കാര്യമല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചെറിയ വലിയ ഈഗോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പിണങ്ങിയൊക്കെ നടക്കും അല്ലേ. അവരെ കാണുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കും, ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അയൽക്കാരൊക്കെ ആയിട്ട് മിക്കവാറും എന്തെങ്കിലും കാര്യത്തിന് അടിയും വഴക്കുമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അയ്യോ എന്നൊന്ന് വിളിച്ചാൽ ഓടി വരാനുള്ളത് അവരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ നല്ല എന്താണ് ജിൽജില്ലായിട്ട് പോവുക എന്നൊക്കെയാണ്
1: പറഞ്ഞിരിക്കുന്നത് നടക്കുക എന്നുള്ളതാണ്.
0: അതുപോലെ തന്നെ വിദ്യ അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, പ്രീത ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ് വിദ്യ, സുഖമായിട്ടിരിക്കുന്നു.
0: അതെ അതെ. അപ്പൊ അടിമാലിയിലെ നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അടിമാലി എല്ലാരും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രസന്ന നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഹായ് സുഖമാണോ എല്ലാവർക്കും, നല്ലൊരു പഴയ പാട്ട് വെച്ചു തരണം കേട്ടോ, നല്ല ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് അല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്,
1: അതുപോലെ പൊള്ളും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്.
0: അതുപോലെ തന്നെ ബിനീഷ് അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വനജാമേ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള കണക്ഷനാണ്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറും അതുപോലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും നമ്മളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ എന്നാലും കുറച്ചുപേരും കൂടിയൊക്കെ വരാനുണ്ട് അല്ലേ. അവരൊക്കെ അവരൊക്കെ എവിടെ പോയി, എല്ലാവരും വരൂ, എല്ലാവരും വന്ന് അറ്റൻഡൻസ് വയ്ക്കൂ അല്ലേ. അപ്പൊ അത് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയവും കൂടിയേ ഉള്ളൂ. അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണം. അപ്പൊ നേരത്തെ നമ്മൾ നല്ലൊരു അടിപൊളി പാട്ട് കേട്ടു, നമ്മുടെ സൗമ്യ അടിമാലിയിൽ നിന്നും ചോദിച്ച ഗാനമായിരുന്നു. അപ്പൊ സൗമ്യ നമ്മൾ പ്ലേ ചെയ്ത ഗാനമൊക്കെ കേട്ടു എന്ന് വിശ്വസിക്കുന്നു, സൗമ്യ ഹാപ്പി ആയി എന്ന് വിശ്വസിക്കുന്നു അല്ലേ.
1: അതെ.
0: അപ്പൊ നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു വാർത്ത പറയാനുണ്ട്. അതായത് നമ്മുടെ ഖാദിയുടെ ചരിത്രത്തിലൊരു പുതിയ ചുവടുവയ്പ് വന്നിരിക്കുന്നു. ജെൻസി ഖാദി എന്ന ബ്രാൻഡ് നെയിമിൽ പൂക്കളുടെ പ്രിന്റുള്ള മനോഹരമായ ന്യൂ ജെൻ ഷർട്ടുകളുമായിട്ട് ഖാദി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ 1917-18 കാലത്താണ് ഗാന്ധിജി ഖാദി പ്രസ്ഥാനത്തിന് തുടക്കമിട്ടതും സബർമതിയിൽ ആദ്യമായി നൂൽ നൂറ്റ് സ്വന്തമായി വസ്ത്രമുണ്ടാക്കിയതും. അപ്പൊ 110 വർഷത്തെ ചരിത്രമുള്ള ഖാദിയാണ് ജെൻസി ട്രെൻഡ്സിലേക്ക് കൂടി എത്തുന്നത്. അപ്പം അത് ഒരു നല്ല കാര്യമാണ് അല്ലേ. കാലത്തിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം വന്നാൽ മാത്രമേ ഏത് ബ്രാൻഡിനും പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഖാദി ഇങ്ങനെ പഴയ രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാത്രം പോയി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിന് അതിൻ്റേതായിട്ടുള്ള കുറവുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കാലത്തിനനുസരിച്ച് പുതിയ കുട്ടികളുടെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്കും ആ ഒരു ബിസിനസ് മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഖാദിയും ഇപ്പോൾ ഒരു ട്രെൻഡിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഖാദി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അല്ലെ. അപ്പൊ നമുക്ക് ഈ ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടി ഒരു അവസരം ഉപയോഗിക്കുമെന്ന് കൂടി പറയാണ്.
0: അതെ അതെ അതെ. അതുപോലെ ശ്രീലക്ഷ്മി, നമ്മുടെ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് അവഗണനയൊക്കെ നേരിടുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമുക്ക് വെള്ളമില്ല, അല്ലെങ്കിൽ കറണ്ട് ഇല്ല,
1: സ്ട്രീറ്റ്
0: ലൈറ്റിന്റെ പ്രശ്നം,
1: വഴിയുടെ പ്രശ്നം
0: ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം അങ്ങ് വിറ്റാലോ, അങ്ങനെ ആലോചന ഇട്ടാലോ.
1: വിൽക്കാനാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഇതാണെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ഡിമാൻഡും കുറയും.
0: ആ കുറയും, പക്ഷെ എന്നാലും വാങ്ങുന്നവരത് നന്നാക്കി എടുത്തിരുന്നെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ അത്രയ്ക്ക് നിവർത്തി കെട്ടിട്ട് ഒരു ഗ്രാമം വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ കഥയാണ് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത്. ശുദ്ധജല ക്ഷാമം നേരിടുമ്പോഴും അധികാരികൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഗ്രാമം വിൽപ്പനയ്ക്ക് വെച്ച് മഹാരാഷ്ട്രയിലെ ഗ്രാമീണർ സോലാപൂർ ജില്ലയിലെ മാഡ താലൂക്കിലെ തുളസി എന്ന ഗ്രാമമാണ് വിൽക്കുന്നത്. 45 ദിവസത്തിലേറെയായി പ്രദേശത്ത് മഴ ലഭിച്ചിട്ടില്ല, അതുപോലെ തന്നെ ജലസേചന പദ്ധതികൾ പ്രവർത്തനരഹിതമാണ്. ശുദ്ധജലം ലഭിക്കാതെയും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകാതെയും ദുരിതത്തിലാണ് ഗ്രാമീണർ. അപ്പൊ ഇതോടെയാണ് ഗ്രാമം വിൽപ്പനയ്ക്ക് എന്നെഴുതിയ പോസ്റ്ററുകളും ഫ്ലക്സുകളും അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അവരുടെ കുറ്റമല്ലേ ഇത്രയും ദുരന്തങ്ങളൊക്കെ അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമം അങ്ങ് വിറ്റാലോ എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ.
1: ജീവിക്കാൻ വേറെ മാർഗം നമുക്ക് അല്ലേ സാധിക്കാത്ത ആ ഒരു കാലത്തോളം നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ട പലതും നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ഇനിയെങ്കിലും അധികാരികളുടെ ഒരു ശ്രദ്ധ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
0: അവർക്ക് എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ അല്ലെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അവർ ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്, ഇങ്ങനത്തെ ഫ്ലക്സ് ഒക്കെ വെക്കാൻ തുടങ്ങിയതും. അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും അവരെ പഴി പറയാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുത്ത് എല്ലാ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഒക്കെ ഇതുപോലെയുള്ള അധികാരികളും അല്ലെ ഭരണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുണർന്ന് പ്രവർത്തിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ആളുകൾ ഗ്രാമം വിൽക്കാൻ വരെ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. നമ്മൾ പിന്നെ എന്തിനാണ് ജനപ്രതിനിധികളെയൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത് ശ്രീലക്ഷ്മി, ഇന്ന് നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം അല്ലെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഇനി അത് വീടുകളിലേക്ക് എന്നാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും എത്തിക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം അപ്പം മന്ത്രി രമേശ് ചെന്നിത്തല അത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. തൂഫാൻ തദ്ദേശം ലഹരിക്കെതിരെ ജനസേന എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഘട്ടം തദ്ദേശ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ലഹരി നമ്മുടെ വീടുകളിലും എത്തിയെന്ന തിരിച്ചറിവായിരിക്കണം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു അല്ലെ രണ്ടാം ഘട്ടത്തിലുള്ള ആ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് ഒരു 20 മുതൽ 30% വരെ ഈ ഇതിന്റെ ഉപയോഗം അതായത് ഇതുപോലെയുള്ള ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാലും പിന്നെ അത് ഫുള്ളി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ശക്തമായ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് പോലും അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു വ്യാപ്തി എന്തുമാത്രം വലുതാണെന്നല്ലേ.
1: അതെ.
0: അപ്പോൾ വീടുകളിലും അതിനുള്ള പോരാട്ടം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: അതെ. ഇതിൽ പൊതുജനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് എല്ലാ രീതിയിലും ഒരു സജ്ജമായിട്ടുള്ളൊരു ജനതയാണ്. നമുക്ക് ഇതിനെതിരെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഒരേപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ പല ഭാഗത്തായിട്ട്
0: നടക്കുന്നുണ്ട്.
1: അപ്പോൾ തീർച്ചയായിട്ടും ലഹരിമുക്തമായ ഒരു നാട് നമുക്ക് സ്വപ്നം കാണാം അല്ലെ.
0: അതെ അതെ. അപ്പോൾ അല്ല അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ്, നമ്മുടെ പോലീസ് സേന, എക്സൈസ് ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ ഓരോരുത്തരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇത് ഒളിപ്പിച്ചു വെക്കാൻ എളുപ്പമുള്ളൊരു സാധനമാണ് അല്ലെ. ചെറിയൊരു പൊതി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അവരുടെ ഒരു ചെയിൻ, ഇതിൻ്റെ ഒരു ശൃംഖല എന്ന് പറയുന്നത് വളരെ വൈഡായിട്ട് കിടക്കുന്നതാണ്. പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ ഇവിടേക്ക് ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവരിക, അത് കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലയത്തിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലഹരിക്ക് അടിമകളായവർക്ക് ചികിത്സയും കൗൺസിലിങ്ങും പുനരധിവാസവും ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വളരെ എന്താണ് അഭിനന്ദിക്കുന്നു അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ. തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കട്ടെ എന്നൊക്കെ ഉള്ള ഒരു ആശംസയാണ് നമുക്കും പറയാനുള്ളത്. അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് വീണ്ടും ഒരു ബ്രേക്കിന്റെ സമയമായിട്ട് വന്നിരിക്കുകയാണ്.
1: ഒരു ചെറിയൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. നല്ലൊരു പാട്ടൊക്കെ നമ്മുടെ ശ്രോതാക്കളൊക്കെ ചോദിച്ച പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
1: നമ്മൾ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് പാട്ടുകളും കൂടി ഉണ്ട്, അത് നമ്മൾ ലൈവിന് ശേഷം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾ റേഡിയോ കേട്ടുകൊണ്ടിരുന്നാൽ മതി, നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
0: അതെ, അപ്പം നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ചെറിയ ചോദ്യമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 11:26 ആയിരിക്കുകയാണ്. ഇനിയും ആരെങ്കിലും മെസ്സേജ് അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848557785.
1: അതെ, അപ്പൊ നമ്മളുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആൻസേഴ്സ് അയക്കാനുള്ള വളരെ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അപ്പൊ അയച്ചോളൂ. ചിലരൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചിലരിങ്ങനെ പല രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി ഉത്തരം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള സനോജ് തന്നെയാണ്. അപ്പോൾ സനോജ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരു ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ വേണ്ടി വരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടി നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കാനുള്ള ഇന്നെന്ന് പറയുന്നത്, ത്രിഭാഷാ നയം CBSEക്ക് സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. 6-ാം ക്ലാസ്സുകാർക്കും ഇളവ് നൽകണം എന്നുള്ളത്. അധികമായിട്ട് പഠിക്കുന്ന ഭാഷയ്ക്ക് 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ല. അപ്പോൾ CBSEയുടെ ത്രിഭാഷാ നയത്തിൽ 7-ാം ക്ലാസ്സുകാർക്ക് നൽകിയ അതേ ഇളവുകൾ 6-ാം ക്ലാസ്സുകാർക്കും നൽകാൻ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. July 29 CBSE സർക്കുലർ അനുസരിച്ച് നിലവിൽ 7, 8, 9 ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾ അധികമായി പഠിക്കുന്ന 3-ാമത്തെ ഭാഷയ്ക്ക് 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ല. ഈ ആനുകൂല്യം ഈ വർഷം 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജഡ്ജിമാരായ വി മോഹന, അതുപോലെ തന്നെ ജോയ് മല്യ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. അത് വളരെ കുട്ടികൾക്ക് പിന്നെ ആശ്വാസമുള്ള ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രീലക്ഷ്മി, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്തില്ല. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് September 29 അല്ലേ. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മാസം തീർന്നു അല്ലേ. ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ്. നവംബർ ഡിസംബർ നമ്മള് ന്യൂ ഇയർ ഒക്കെ ആവാറായി.
0: അയ്യോ, നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
1: സൊല്യൂഷൻസ് ഒക്കെ നമ്മളിങ്ങനെ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും മറന്നുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഇനിയും നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു ശ്രമമാകട്ടെ, ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഒക്ടോബർ മാസം എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ.
0: ഇപ്പോൾ എനിക്ക് ഇപ്പം ഒരു വർഷത്തിൻ്റെതായിട്ട് ദൈർഘ്യം മുമ്പൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റേഡിയോയിൽ വന്നതുകൊണ്ടാണോ എന്തെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ഈ ഒരു ആഴ്ചകളും മാസങ്ങളും എല്ലാം പെട്ടെന്ന് പോകുന്നത്. കാരണം നമ്മൾ ഈ ഓരോ പ്രോഗ്രാമൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമൊക്കെ നമുക്ക്
1: പ്രിപ്പയർ
0: ചെയ്യണം, അതേപോലെ തന്നെ ഓരോ ആഴ്ചകളിലും നമ്മൾ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുന്ന സമയത്ത് എത്ര പെട്ടെന്നാണല്ലേ ഇത്. അപ്പൊ നമ്മളൊരു പ്രോഗ്രാം ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ഈ ഒരു മാസം തന്നെ നമ്മൾ അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്നാണ് ഇതൊക്കെ ഇങ്ങനെ എന്താ ഒരു സമയങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ എല്ലാവർക്കും ഓരോ വയസ്സും കൂടി കൂടുന്നു എന്നുള്ള കാര്യവും കൂടി എല്ലാവരെയും റിമൈൻഡ് ചെയ്യുകയാണല്ലേ. അതാർക്കും ഇഷ്ടമല്ല, എന്നാലും നമ്മളൊന്നും പറയുന്നു അല്ലേ.
0: അതെ അതെ. അപ്പൊ എന്തായാലും ചിലപ്പോ നമുക്ക് ഇങ്ങനെ വയസ്സ് കൂടുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ടാവാം അല്ലെ. ആർക്കും അങ്ങനെ അത്ര വയസ്സ് കൂടുന്നത് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. എത്ര വയസ്സായാലും നമ്മൾ ആ ഒരു നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ചെറുപ്പം നിലനിർത്തണം എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം. പക്ഷെ അതിൻ്റെതായിട്ടുള്ള എന്താ നടപടികൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്വീകരിക്കണം അല്ലെ. നമ്മളുടെ ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഇന്ന് ലോക ഹൃദയ ദിനമാണ്. അതിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതും ഹൃദയം മാത്രമല്ല ഒരു ദിവസം വേണ്ടി മാത്രമല്ല നമ്മളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം തീർച്ചയായിട്ടും അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ശരീരം ചെറുപ്പമായിരിക്കും. പിന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, ചെറിയ വിഷമങ്ങളൊക്കെ വരും. പക്ഷെ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ കൂടി നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്ന രീതി കൂടി മനസ്സിലാക്കുന്നത്. ഒരു തെറ്റ് വരുമ്പോഴാണ് നമ്മൾ അതിനെ എങ്ങനെ ശരിയാക്കാം എന്ന് കൂടി നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ, അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്.
1: അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മളൊരു ശുഭചിന്തയിലൂടെ നമ്മളൊരു കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ എപ്പോഴും നമ്മൾ നമ്മളുടെ വിഷമങ്ങളെയും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മളുടെ ബ്ലെസ്സിങ്സിനെ പറ്റിയും കൂടി നമ്മൾ എല്ലാ ദിവസവും ആലോചിക്കുക. നമുക്ക് എന്തെല്ലാം നല്ല ബ്ലെസ്സിങ്സ് ആണ്, അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ചെറിയ ചെറിയ കുറവുകളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, ആരും പെർഫെക്റ്റ് അല്ല. നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അല്ലെ, വലിയൊരു വ്യവസായി നമ്മൾ വെടിവെച്ച് അല്ലെ സ്വയം അങ്ങനെ ചെയ്ത് മരിച്ച ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം നമ്മൾ ആലോചിക്കും ഇത്രയും പണക്കാരനായിട്ടുള്ളൊരു വ്യക്തി, ഇത്രയും സോഷ്യലി സ്റ്റാറ്റസ് ഉള്ളൊരു വ്യക്തി എന്തിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്ന് നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പണമുണ്ടായിട്ടോ അല്ലെങ്കിൽ വലിയ പദവിയിലിരിക്കുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകണം എന്നില്ല. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പീസ് ഓഫ് മൈൻഡ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി തലവയ്ക്കാതെ അല്ലേ സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് എല്ലാവരും പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്കുള്ളത് കൊണ്ടൊക്കെ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. നമ്മളെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം നമുക്ക് ദുസ്സഹമായിട്ട് മാറുന്നത് അല്ലേ. ഏതൊരു സിനിമയിൽ ഒരു ഡയലോഗാണത്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് നമുക്കുള്ളത് വെച്ച്. ഇപ്പോൾ ഒരു 15,000 രൂപ ശമ്പളം അല്ലെ 10,000 രൂപ ശമ്പളം മാക്സിമം കിട്ടുന്ന അല്ലെ അതിൽ കുറവ് ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതുപോലെ 5,000,000, 10,000,000 വാങ്ങിക്കുന്നവരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണം എന്നുള്ള ഡിസിഷനിലാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അല്ലേ. അപ്പോൾ ശ്രീലക്ഷ്മി നമ്മുടെ സമയമൊക്കെ തീർന്നു.
0: അതെ, അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇന്ന് സമാധാനം പോകും.
1: ഇന്ന് സമാധാനം പോകും, നമ്മളെല്ലാവരും കൂടി തല്ലിക്കൊല്ലും
0: അല്ലേ.
1: അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് സരസ്വതി അമ്മയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സരസ്വതി അമ്മ ഹായ്, സരസ്വതി അമ്മ ഗുഡ് മോർണിംഗ്, അപ്പൊ വോയിസ് മെസ്സേജ് ആണ്. അപ്പൊ സരസ്വതി അമ്മ ഉത്തരമൊക്കെ പറയാനായിട്ടാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബൈപ്പാസ് സർജറി എന്ന് എന്തുകൊണ്ടാണ് ഹൃദയ ശസ്ത്രക്രിയയെ വിളിക്കുന്നത് എന്നായിരുന്നു ഇന്നത്തെ നമ്മുടെ ചോദ്യം. അപ്പം ബൈപ്പാസ് സർജറി, ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി ആണ്. അപ്പം അതിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സർജറി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ പാസ്, അല്ല സക്സസ്ഫുൾ ആയില്ല എങ്കിൽ ബൈ. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഉത്തരമൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ.
0: നമ്മുടെ കുസൃതി ചോദ്യമാണ്, അപ്പോൾ അത് വളരെ രസകരമായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം.
1: അതെ അതെ അതെ, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേര് ഒത്തിരി മെസ്സേജസ് ആണ് ഇന്ന് നമുക്ക് വന്നത്. പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ അടിമാലിയിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു. അപ്പം മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ.
0: ചെറുതായിട്ടൊന്ന് അതിക്രമിച്ചോ എന്നൊരു സംശയം. 11:33 ആയിരിക്കും.
1: അതെ അതെ അതെ,
0: നമ്മുടെ ലൈവിന്റെ സമയം ഏകദേശം കഴിഞ്ഞു.
1: ആ അപ്പം നമുക്ക് ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: ഓർമ്മ പോ.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
1: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി.
0: LIC ബീമാ സഖിയോ, അതെന്താണ്?
1: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
1: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
0: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
1: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
0: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
1: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
0: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുലുജി ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ 9846011686.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: കെ ആർ ശ്യാമ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു താണ്ട. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 ഇടത്തും LDF 15 ഇടത്തും വിജയിച്ചു.

0: ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കോട്ടയം തൃക്കുടിത്താനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ജു സുജിത് 2140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് പല്ലശനയിലും പല്ലശനയിൽ എൽ ഡി എഫും തിരുവനന്തപുരം കല്ലറയിൽ യു ഡി എഫും ലീഡ് ചെയ്യുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 12 യു ഡി എഫും 7 എൽ ഡി എഫും നേടി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് 5 ഡിവിഷൻ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു. സി പി ഐ എമ്മിലെ എസ് ബിജിമോൾ 359 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷനിൽ സി പി ഐ എം സ്ഥാനാർത്ഥി പി ബീന 925 വോട്ടിന് വിജയിച്ചു. പാലക്കാട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ ഡിവിഷനിൽ സി പി ഐ എമ്മിലെ എം തൌഷിക്കയും ആലത്തൂർ ബ്ലോക്കിലെ ആത്തിപ്പൊയ്കയിൽ സി പി ഐയിലെ രേഖാ സന്തോഷും തൃശൂർ വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ എടത്തിരിഞ്ഞിയിൽ സി പി ഐയിലെ വി ആർ രമേശും തെരഞ്ഞെടുക്കപ്പെട്ടു. മാനന്തവാടി ബ്ലോക്കിലെ പള്ളിക്കൽ സീറ്റിൽ കോൺഗ്രസിലെ ലീലാ ഗോവിന്ദനും വടക്കഞ്ചേരി തളി ഡിവിഷനിൽ യു ഡി എഫ് സ്വതന്ത്രൻ രവീന്ദ്രനും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മുനിസിപ്പാലിറ്റി വാർഡിൽ മട്ടന്നൂരും ചിറ്റൂർ തത്തമംഗലത്തും എൽ ഡി എഫും ചാലക്കുടിയിൽ യു ഡി എഫും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറയിലും യു ഡി എഫിനാണ് ജയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് പരിപാടിയിൽ അധ്യക്ഷനായി. 7 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6 ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 April 8 PM മുദ്രാ യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രാ യോജനയിലൂടെ സാധിച്ചു. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിനായി 6 മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മോണിറ്ററിംഗ് കമ്മിറ്റി ചുരുങ്ങിയത് മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തണമെന്ന് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തണൽ മരങ്ങൾ നടാൻ ഫലപ്രദമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ കൺവീനറായ പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സ്വീകരിച്ച നടപടികൾ 3 കമ്മീഷനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ചൂട് പ്രതിരോധിക്കാൻ മരങ്ങൾ നടണമെന്നും സുരക്ഷയുടെ പേരിൽ തണൽ മരങ്ങൾ മുറിക്കുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.
0: സംസ്ഥാനത്ത് അടുത്ത 3 വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 13 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ 13 കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.

0: ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും കൃത്യസമയത്ത് ചികിത്സ തേടാനും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. Nadda സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപായ ഘടകങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും തയ്യാറായാൽ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന 75% ഹൃദ്രോഗങ്ങളും തടയാനാകുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോർജ് കോശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങളിലും, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും.
0: രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ച് 146,000 കിലോമീറ്ററിൽ അധികമായതായി കേന്ദ്ര സർക്കാർ. 2014 ഇത് 91,000 കിലോമീറ്ററായിരുന്നു. ദ്രുതഗതിയിലുള്ള ഈ വികസനം കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയും വിപണികളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും വേഗത്തിലുള്ള ചരക്കു നീക്കത്തിന് സഹായിക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട ചരിത്രം കുറിച്ചു. ഷൂട്ടിംഗ് വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യൻ സംഘം വെള്ളി മെഡൽ നേടി. നീരു, മനീഷ കീർ, ആഷിമ അഹ്ലാവത്ത് എന്നിവരുടെ സംഘമാണ് മെഡൽ കരസ്ഥമാക്കിയത്. 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി നിലവിൽ 11-ാം സ്ഥാനത്താണ് ഇന്ത്യ. BJP സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹ ചുമതലയുള്ള നേതാക്കളുടെയും യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നമീനാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്ന് തിരുവനന്തപുരം മേയർ V.V. രാജേഷ്. രാഷ്ട്രീയ പരാജയം മറയ്ക്കാൻ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നതായും അദ്ദേഹം ആരോപിച്ചു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റ് 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും അവയുടെ ഘടകങ്ങൾക്കുമേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ, മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 120 പോയിന്റ് കുറഞ്ഞ് 72,652-ലും നിഫ്റ്റി 32 പോയിന്റ് താഴ്ന്ന് 22,749-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 109,120 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 ഇടത്ത് UDFനും 15 ഇടത്ത് LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വാർത്തകൾ
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 18 ഇടത്തും LDFന് 15 ഇടത്തും വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ.

0: ഉദ്ഘാടനമായി. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 17 ഇടത്തും എൽ ഡി എഫ് 15 ഇടത്തും 4 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡിലും യു ഡി എഫിനാണ് വിജയം. പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡിലും കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡിലും എൽ ഡി എഫ് വിജയിച്ചു. തൃശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിനാണ് വിജയം. 3 ജില്ലാ ഡിവിഷനുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷനിൽ എൽ ഡി എഫ് വിജയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷനിൽ യു ഡി എഫിനാണ് വിജയം. പാലക്കാട് പല്ലശ്ശേന ഡിവിഷനിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 13 എണ്ണം യു ഡി എഫും 7 എണ്ണം എൽ ഡി എഫും നേടി. 3 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഇടത്ത് എൽ ഡി എഫും 1 ഇടത്ത് യു ഡി എഫും 1 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചകൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ പങ്കുവയ്ക്കും. സംയുക്ത സേനാ മേധാവി, നാവിക കരസേനാ മേധാവിമാർ തുടങ്ങിയവരും കമാൻഡർമാരുമായി സംവദിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവികസേന നൽകുന്ന സംഭാവനകൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സംരംഭകത്വ പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ചെറുകിട സംരംഭങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിനുവേണ്ട സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുമാണ് 2015 നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ വിതരണം ചെയ്തതിലൂടെ വലിയ മാറ്റങ്ങൾക്കാണ് പദ്ധതി വഴി തുറന്നത്. തുടക്കത്തിൽ 10 ലക്ഷം വരെയായിരുന്ന വായ്പാ സഹായം 2024 ഒക്ടോബർ മുതൽ 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെയുള്ള വായ്പകളിൽ 68% സ്ത്രീകൾക്കും 51% SC ST OBC സംരംഭകർക്കുമാണ് നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാമ്പത്തിക ഉന്നമനം ഉറപ്പുവരുത്താനും ഈ സുപ്രധാന പദ്ധതിയിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഹൃദ്രോഗ സൂചനകൾ തുടക്കത്തിലെ തിരിച്ചറിയുക, ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുക, കൃത്യസമയത്ത് ചികിത്സ തേടുക എന്നിവയുടെ പ്രാധാന്യം ദിനം ഓർമ്മപ്പെടുത്തുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5ാം സ്വർണം. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വ്യക്തിഗത ട്രാപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നീരു. വനിതകളുടെ ട്രാപ്പ് ടീം ഇവന്റിൽ നീരു ധാണ്ട, ആഷിമ അഹ്ലാവത്, മനീഷ കീർ സഖ്യം വെള്ളി നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 11ാം സ്ഥാനത്താണ് ഇന്ത്യ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിജെപി സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. നാലാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം 2 ഒക്ടോബർ കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് മട്ടന്നൂരിനടുത്തുള്ള കോട്ടയം കോവിലകത്തെ വീര കേരളവർമ്മ എന്ന കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് അയച്ചു നൽകിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റു 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും ഘടകങ്ങൾക്കും മേൽ തീരുവ തുച്ഛമത്തില്ലെന്ന് അമേരിക്ക. മന്ധിതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. പേറ്റന്റുള്ള ചില മരുന്നുകളുടെയും അവയുടെ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിനിടെയാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 353 പോയിന്റ് ഇടിഞ്ഞ് 72,417, നിഫ്റ്റി 92 പോയിന്റ് നഷ്ടത്തിൽ 22,688 വ്യാപാരം തുടരുന്നത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,09,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. ഒക്ടോബർ 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിനു ശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. സെപ്റ്റംബർ 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 ഇടത്തും LDFന് 15 ഇടത്തും വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം. 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: We can grow together.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: and thousands of residents moved to shelters. In cricket, India defeated West Indies by 8 wickets in the first ODI. Virat Kohli scored 139 and Shubman Gill 110, helping India chase 296 with 8.2 overs remaining. Virat Kohli became only the second batter after Sachin Tendulkar to reach 15,000 ODI runs and hit his 55th ODI century. In boxing, Indian boxers Parveen Hooda, Narendra Barwal and other competitors have secured medals by reaching the semi-finals in their respective categories. Prime Minister Narendra Modi has congratulated Abhay Singh and Anahat Singh on winning the silver medal in men's single squash and women's single squash at the Asian Games 2026. Chess. India defended the prestigious Nona Yeprindal Shri Trophy at the 46th Chess Olympiad in Samarkand, Uzbekistan, finishing as the best overall nation after picking up a silver in the open section and a bronze in the women's event. Two new posters of Ramayana. Part 1 featuring Ranbir Kapoor, Sai Pallavi and Ravi Dubey in one and Yash in another were unveiled by the makers on Saturday. Directed by Nidesh Tiwari, the film features Ranbir as Lord Rama, Sai as Sita, Ravi as Lakshmana and Yash as Ravana. Hanuman Anj continues its box office run. The devotional film reportedly recorded a 94% jump on day 51 and is approaching the 400 rupee crore worldwide mark. Vijay Devarkonda and Rishmika Mandanna as Rana Belli. The upcoming period action drama has announced a 4-part Never Forget documentary series ahead of its October 16 release. That's all for today's current affairs updates. I'm Dr. Parvati Jeevan signing off.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
4: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
7: Vic, Vic, Vic.

Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം പാട്ടും വർത്താനവും. ഏകോപനം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: റേഡിയോ സന്തുനം 90.4 FM. പാട്ടും വർത്തമാനവും എന്ന പുതിയ ചാറ്റ് ഷോയിലേക്ക് ലോകമെമ്പാടുമുള്ള ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എന്നോടൊപ്പം ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് മലയാളികളായ ആർക്കും തന്നെ യാതൊരു മുഖവരിയുടെയും ആവശ്യമില്ലാതെ തന്നെ സുപരിചിതയായ ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണനാണ്, പ്രശസ്ത ഗായിക. നമ്മോടൊപ്പം ഈ ചാറ്റ് ഷോയിൽ പങ്കെടുക്കുന്നത് റേഡിയോ സാന്ദ്രത്തിലെ ആർജയമാരായ ശ്രീമതി പ്രീത, ആതിര അതുൽ, ശ്രീലക്ഷ്മി ആർ, കൃഷ്ണ ബിജു ആൻഡ് ആദർശ് അജയ്. മാഡം നമസ്കാരം. ഈ ചാറ്റ് ഷോയിലേക്ക് ഞങ്ങൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു പ്രഥമ സംരംഭമാണ്. അതിൽ ആദ്യത്തെ അതിഥിയായിട്ട് തന്നെ മാഡത്തിന് കിട്ടിയതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്.
1: എനിക്കും വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു റേഡിയോ സാന്ത്വനം 90.4 FM അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം.
0: ഞങ്ങൾക്കും വളരെയധികം അഭിമാനമുണ്ട്. ഗാനമേളകളുടെ റാണി എന്നൊക്കെയാണല്ലോ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. അതായത് 52 വർഷത്തെ സംഗീത സബരിയ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു നേട്ടമാണ്. 52 വർഷം ഈ ഗാനാലാപന രംഗത്ത് ഒരേ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ആ ഗ്രാഫ് ഒരിക്കലും ഒട്ടും താഴാതെ ഉയർത്തിക്കൊണ്ട് തന്നെ അതിനെ ഏറ്റവും വലിയ സംഗീത സംവിധായകരോടൊപ്പം, ഏറ്റവും വലിയ ഗായകരോടും ഗായിക ഗായകന്മാരോടൊപ്പം, അതുപോലെ കേരളത്തിലെ എല്ലാ പ്രമുഖ ഗായക സംഘത്തോടുമൊപ്പം അങ്ങനെയൊക്കെ ഏറ്റവും അവസാനം ലളിത സഹസ്രനാമ പാരായണം ആലാപനവും അതൊക്കെ വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ, അല്ലെങ്കിൽ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ ലോകത്ത്, എല്ലാവരെയും ഏറ്റവും അധികം ആകർഷിച്ചിരിക്കുകയാണ്. വളരെയധികം അവരിൽ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ റേഡിയോ സാന്ത്വനത്തിൻ്റെ അതിഥിയായിട്ട് ഇവിടെ എത്തുന്നത്. ഈ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത് കോട്ടയം ആലീസ് എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ? കോട്ടയത്താണോ?
1: അതെ, പിന്നെ ഞാൻ കോട്ടയത്താണ് ജനിച്ചത്. അവിടെയാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ നടത്തിയിട്ടുള്ളത്. ഞാൻ ചെറുതിലെ സെയിൻറ്റ് ആൻസ് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ CMS കോളേജിലാണ് പ്രീ ഡിഗ്രിയൊക്കെ ചെയ്തത്. അതിനുശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് മ്യൂസിക് അക്കാഡമിയിൽ വന്ന് ഗാനഭൂഷണത്തിന് ചേരുന്നതിന് മുൻപ് ഞാൻ പഠിച്ചത് തരംഗനിസരി എന്ന് പറയുന്ന ദാസേട്ടൻ്റെ മ്യൂസിക് സ്കൂളിലാണ്. അവിടെയാണ് ഞാൻ ആദ്യം ഒരു വർഷം അവിടെ പഠിച്ചു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഈവനിങ് ക്ലാസ് ആയിരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഫുൾ ടൈം ട്രിവാൻഡ്രത്ത് നിൽക്കേണ്ടതായ ഒരു പഠിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് പിന്നെ ഞാൻ സ്വാതിരനാൾ കോളേജിലേക്ക് മാറുകയാണ് ചെയ്തത്. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെയാണ് ആദ്യം ഞാൻ ദാസേട്ടൻ്റെ സ്കൂളിലാണ് പഠിച്ചത്.
0: ശരി, തുടക്കം കുറിച്ചത് തന്നെ ഗാനഗന്ധർവനോടൊപ്പമാണ്.
1: ദാസേട്ടനാണ് ഇന്റർവ്യൂ ചെയ്തത്.
0: തരംഗിണി സ്റ്റുഡിയോട് അനുബന്ധിച്ച് തന്നെയാണോ ഈ സ്കൂൾ?
1: തരംഗിണി സ്റ്റുഡിയോ അതിനോടനുബന്ധിച്ചാണെങ്കിലും വഴുതക്കാടാണ് അദ്ദേഹത്തിന്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തൈക്കാടിനും വഴുതക്കാടിനും ഇടയ്ക്ക് റോഡ് സൈഡിലാണ് തരംഗിണി സ്കൂൾ ആദ്യം ഉണ്ടായിരുന്നത്.
0: ദാസേട്ടനോടൊപ്പം ഒരു സിനിമയിൽ പാടിയിട്ടില്ലേ?
1: ഞാൻ പിന്നെ
0: ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ മോഹൻ സിതാരയുടെ
1: ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, അത് ദർശൻ രാമന്റെ മ്യൂസിക് ആയിരുന്നു.
0: മോഹൻ സിതാരയുടെ കൂടെ വേറെ
1: മോഹൻ സിതാരയുടെ ഒരു സോങ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ചീഫ് മിനിസ്റ്റർ കെ ആർ ഗൗതമി, അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ദാസേട്ടനോടൊപ്പം പാടിയിട്ടുള്ളത് വേറൊരു സിനിമയാണ്. പക്ഷെ അത് പാട്ട് പുറത്ത് വന്നു, സിനിമ വന്നിട്ടില്ല എന്ന് തോന്നുന്നു.
0: ഈ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് എസ് ജാനകിയുടെ പാട്ടുകൾ ആലപിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ എസ് ജാനകി അമ്മയോടൊപ്പം തന്നെ ഒരു പാട്ട് സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
1: ഞാൻ ശരിക്കും ഗാനമേള രംഗത്തോട്ടൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഗാനമേളയ്ക്ക് നമ്മൾ പാടുമ്പം ആ പാട്ട് ആരാണോ പാടിയിട്ടുള്ളത്, ഇപ്പം ദാസേട്ടൻ്റെ പാട്ട് പാടുമ്പം ദാസേട്ടനോടൊരു സിമിലാരിറ്റി ആ വോയിസിന് വേണം, എന്തെങ്കിലും ആ പാട്ട് ആളുകൾക്കൊരു ആസ്വാദന ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടൊരു അനുകരണം പണ്ടേ നമുക്ക് എനിക്കുണ്ടായിരുന്നു. ഇപ്പം ജാനകിയമ്മയുടെ പാട്ട് പാടുമ്പോൾ ജാനകിയമ്മയുടെ വോയിസും സുശീലാമ്മയുടെ പാട്ട് പാടുമ്പോൾ ആ വോയിസിലേക്കും, ജാനമ്മ ഡേവിഡിൻ്റെ പാട്ട് പാടുമ്പോൾ ആ ഒരു സ്റ്റൈലിലേക്കും, ഉഷാജിയുടെ പാട്ട് പാടുമ്പോൾ ആ ഒരു സ്റ്റൈലിലേക്കൊക്കെ ഞാൻ എൻ്റെ വോയിസിനെ മാറ്റാറുണ്ടായിരുന്നു. പക്ഷെ അതൊരു അന്നൊരു ട്രെൻഡായിരുന്നു. അന്ന് പലരും പറയും ഇങ്ങനെ വോയിസ് വല്ലവരുടെയും വോയിസിൽ അനുകരിച്ച് പാടാൻ പാടരുത്, സ്വയമായിട്ടൊരു വോയിസ് വേണം. പക്ഷെ ഗാനമേളയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ആ പാടിയത് ആരാണോ ആ പാട്ടിനോടൊരു 100% നീതി പുലർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു 75% നീതി പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ പാടാനായിട്ട്. ദാസേട്ടൻ്റെ പാട്ട് വേറൊരു വോയിസിൽ പാടിയാൽ അതിന് എത്രയോ എത്ര പാടിയാലും ഒന്നും സുഖം കിട്ടത്തില്ല അല്ലേ? അല്ലേ, നല്ല വോയിസിന്റെ സൗകുമാര്യം ഏറ്റവും കൂടുതലുള്ളത് ദാസേട്ടന്റെ വോയിസിനാ, മെയിൽ വോയിസിൽ. ദാസേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. നമ്മളെപ്പോഴും ആ പാട്ടിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ശബ്ദ സൗകുമാര്യമാണ്. ഇപ്പം ആ ശബ്ദത്തിനോട് കുറച്ചെങ്കിലുമൊക്കെ നീതി പുലർത്തി വേണം അദ്ദേഹത്തിന്റെ പാട്ട് പാടാൻ, എന്നെങ്കിൽ മാത്രമേ ആ പാട്ട് ഇഷ്ടപ്പെടൂ ആളുകൾ. അതേപോലെ തന്നെയാണ് ജാനകിയുടെ പാട്ടുകൾ. എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം ലതാജിയുടെ പാട്ടുകളാണ്, ഹിന്ദി. അവരുടെയൊക്കെ പാട്ടിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സംഗതികളും പ്ലാൻസ് അവരതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന അവരുടെ ആത്മാവിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ട്. അതറിഞ്ഞ് പാടുന്നതാണ് ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ വേണ്ടുന്നതായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒരു പാട്ട് ഒരു 50 പ്രാവശ്യം കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു
0: ലതാജിയുടെ കാര്യം പറഞ്ഞപ്പോഴേ. ഞാൻ തങ്ങളുടെ ഈ ഗാനമേള ഒരുപാട് വലിയ ശ്രോതാവായിരുന്നു. ഒരുപാട് ഗാനമേളകളിൽ ഇങ്ങനെ ഇടിച്ചു കയറി ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന പാട്ട് കേട്ടിട്ടുള്ള ആളാണ്. അന്നൊക്കെ കോട്ടയം ആലീസിന്റെ ഏറ്റവും പ്രശസ്തമായ പാട്ടെന്ന് പറഞ്ഞാല് സത്യൻ ശിവൻ
1: സുന്ദരം.
0: ഈ ഏറ്റവും അടുത്ത കാലത്ത് ഞാനൊരു അങ്ങയുടെ ഒരു പരിപാടി കണ്ടപ്പോഴും ശ്രോതാക്കൾ എഴുന്നേറ്റ് എന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, സത്യൻ ശിവൻ സുന്ദരം ഒന്ന് പാടാവോ എന്ന് ചോദിച്ചു. ഇപ്പൊ റേഡിയോ സ്വാതന്ത്ര്യത്തിലൂടെ നമ്മുടെ ഈ പരിപാടി എന്തായാലും തുടങ്ങുമല്ലേ ഐശ്വര്യമായിട്ട്, ആ ഒരു 4 വരി ഒന്ന് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങിയാലോ.

0: ഇങ്ങനത്തെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ശ്വാസം നിലച്ചിരിക്കുകയാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കാൻ തന്നെ ഒരു മൂഡ് കിട്ടത്തില്ല. നമ്മുടെ ഇപ്പം കൃഷ്ണ ബിജു ഉണ്ട്. കൃഷ്ണ, എന്താണ് മാഡത്തിനോട് ചോദിക്കാനുള്ളത്?
1: നമസ്കാരം മാം.
2: നമസ്കാരം.
1: ശരിക്കും ഞാനൊക്കെ ഇടിച്ച് പോയി കണ്ട ഗാനമേളകൾ ഒന്നാണ് മാമിൻ്റെ ഗാനമേള. അതായത് കോട്ടയ്ക്കാൻ വാർഡില്, കൊല്ലം കോട്ടയ്ക്കാൻ വാർഡിൽ ഓണാഘോഷ പരിപാടി. അത് എനിക്കൊന്ന് 10-50 വർഷം 6 വർഷം മേളയായി ഓണാഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മാമിൻ്റെ, അതായത് പിന്നണി ഗായിക ആലീസ് ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന ഗാനമേള എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. പ്രത്യേകിച്ച് അവസാനം ഒരു ഉഷാവൂത്തുപ്പിൻ്റെ പാട്ടുണ്ടാകും നമുക്ക്, അതാണ് ഏറ്റവും ഭയങ്കര നമുക്ക് അന്നും ഇന്നും തുള്ളിച്ചാടാൻ ഒരു രസമാണ് ഗാനമേള എന്ന് പറയുമ്പോൾ. നമുക്ക് ഡാൻസ് കളിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മാം, എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അപ്പം അന്നത്തെ ശ്രോതാക്കളും അന്നത്തെ നമ്മൾ കാണാതിരിക്കുന്ന പ്രേക്ഷകരും ഇന്ന് ഉള്ള ഗാനമേള പ്രേക്ഷകർ, വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ മാം? എന്താണ് മാമിൻ്റെ അഭിപ്രായം?
0: ആസ്വാദന നിലവാരമാണ്.
2: ആസ്വാദന നിലവാരം, അത് അതിന് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണത്. അന്നത്തെ കാലത്തെ ഗാനമേള എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല പിക്ചർ, നല്ല സിനിമകൾ, നല്ല കഥയുള്ള, നല്ല നമ്മുടെ മണ്ണിൻ്റെ മൂല്യമുള്ള കഥകളുള്ള സിനിമകൾ ഉണ്ടായിരുന്നതുകൊണ്ട്, കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകളായതുകൊണ്ട് അതുമാതിരിയുള്ള പാട്ടുകളുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഭാസ്കരമാഷിൻ്റെയും ഇങ്ങോട്ട് വന്നാൽ ഗ്രീഷ്പതഞ്ചേരിയുടെയും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല എഴുത്തുകാരുടെ പാട്ടുകളായിരുന്നു അന്ന് നമുക്ക് പാടാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. ഇപ്പം

0: പക്ഷേ പാട്ടുകൾക്ക് പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടമാണിത്. അത് പാട്ടുകളെല്ലാം പറയുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. അത് റാപ്പ്, റോപ്പ്, റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പാട്ടുകളാണ് ഇപ്പം. അപ്പം ഇന്നത്തെ തലമുറ ആസ്വദിക്കുന്ന പാട്ടുകളാണ് ഇന്ന് ഇറങ്ങുന്നത്. അന്ന് പാട്ടുകളായിരുന്നു, ഇന്ന് പറച്ചിലുകളാണ് സ്റ്റേജിൽ. അപ്പം അന്നത്തെ പാട്ടുകൾ കേൾക്കാൻ അന്നത്തെ തലമുറ ഇന്നും എൻ്റെ ഏജിലൊക്കെ ഉള്ളവർ ഇന്നും ഞാൻ സ്റ്റേജിൽ കയറുമ്പം പഴയ പാട്ടുകൾ മതി, ദേവരാമാഷിൻ്റെ പാട്ടുകൾ മതി, പിന്നെ ബാബുക്കായുടെ പാട്ടുകൾ മതി, കുറേ പഴയ പാട്ടുകൾ കേൾക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പം ഞാൻ അങ്ങനത്തെ പാട്ടുകൾ പാടാറുണ്ട്. പക്ഷേ ഗാനമേള എന്ന് പറയുമ്പം അവിടെ അമ്പലപ്പറമ്പിൽ കൂടിയിരിക്കുന്ന ഓഡിയൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഒരു കഴിവ് നമുക്കുണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴത്തെ കുറേ പാട്ടുകളും പഠിക്കണം. പക്ഷെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ പാട്ട് പണ്ടത്തെ നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന പാട്ടുകൾ കേൾക്കുമ്പോഴുള്ള ഒരു ഫീലല്ല ഇപ്പോഴത്തെ പാട്ടുള്ളത്. ഇപ്പോൾ ഇവർ ജസ്റ്റ് ഒരു 10 മിനിറ്റ് 2 പാട്ട് കേട്ടിട്ട് അവർ സ്ഥലം വിടും ഇന്നത്തെ ഓഡിയൻസ്. അപ്പം പണ്ടുള്ള ആളുകൾ പാട്ടിനെ നെഞ്ചിലേറ്റി ആരാധിച്ചിരുന്നു. ഇന്നങ്ങനെ നെഞ്ചിലേറ്റി ആരാധിക്കാൻ പറ്റുന്ന പാട്ടുകളുണ്ടോ എന്നെനിക്ക് സംശയമാണ്.
1: അനുപി, ദാസേട്ടനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഈ ദാസേട്ടൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു, അദ്ദേഹത്തെ അറിയാൻ കഴിഞ്ഞു, പാട്ട് കേൾക്കാൻ കഴിഞ്ഞു, ഇതൊക്കെ വലിയൊരു എന്താണ് വലിയ അഭിമാനമായിട്ട് കയ്യിൽ കരുതി കൊണ്ടുനടക്കുന്ന ഒരു ആൾക്കാരാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊരു പ്രമുഖ പത്രപ്രവർത്തകൻ പറഞ്ഞു, അദ്ദേഹം ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് 10 ഇഷ്ടപ്പെട്ട ആൾക്കാരെ പേരെഴുതി തരാനായിട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ 10-ൽ 9 പേരും എഴുതിയത് ഡബ്സി എന്ന് പറയുന്ന പുതിയ കാരൻ. അവർക്ക് യേശുദാസിൻ്റെ പേര് അത്ര പരിചിതം പോലും ആയിരുന്നില്ലെന്ന് അദ്ദേഹം വളരെ വിഷമത്തോടെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു. അപ്പം അങ്ങനെ യുവ തലമുറയ്ക്കകത്ത് ഈ തലമുറയിൽ മാറ്റം ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ? യേശുദാസിനെ അറിയാത്തൊരു തലമുറ വളർന്നു വരുന്നു എന്നുള്ള മാറ്റം ഉണ്ടാവുമോ?
0: ദാസേട്ടനെ അറിയാൻ പാടില്ലാത്ത ഒരു തലമുറ എന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള പലതും അറിയാത്തതല്ലേ ഇന്ന് കുട്ടികൾ വളർന്നു വരുന്നത്. നമുക്കൊരു നല്ല ഭക്ഷണ പാരമ്പര്യം ഉണ്ടായിരുന്നു, അതിന്നത്തെ കുട്ടികൾക്ക് അറിയില്ല, അത് ഇഷ്ടവുമല്ല. നമുക്കൊരു നല്ല വസ്ത്രധാരണ രീതി ഉണ്ടായിരുന്നു, അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമല്ല, അവരത് ആക്സെപ്റ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളായിരുന്നു നമ്മുടെ ദാസേട്ടനും ജയചന്ദ്രൻ അങ്ങനെയുള്ള പാട്ടുകാർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, എഴുത്തുകാർ. പക്ഷേ ഇവരെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ തലമുറ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ തകരകളെപ്പോലെ മുളയ്ക്കുന്ന പാട്ടുകാരെയൊക്കെ വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു തലമുറയാണ് ഇനി വരാൻ പോണത്. അവരൊക്കെ പാട്ടിനോടൊന്നും അത്ര പഴയ പാട്ടുകളോടൊന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദാസേട്ടനൊക്കെ ഒരു കാര്യമുണ്ട്, നമ്മളിനിയിപ്പം അവരെ ഓർത്തില്ല എങ്കിൽ പോലും അവരിട്ടിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ഇവിടെയുണ്ട്. അവരൊരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് ഈ ഗാനശാഖയ്ക്ക്. അതൊന്നും ഒരിക്കലും മാറില്ല. ആ പാട്ടുകളെ നമ്മളേത് എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു മത്സരം വന്നാൽ പോലും, ഒരു റിയാലിറ്റി ഷോയുടെ മത്സരത്തിൽ പോലും ദാസേട്ടൻ പാടിയ പാട്ടുകളല്ലേ ഉള്ളൂ പാടാൻ. മാറ്റുരയ്ക്കാൻ എന്താണ്? ആ പഴയ കാലത്തെ പാട്ടുകളേ ഉള്ളൂ. ഇപ്പോഴത്തെ പാട്ട് ഒരു മത്സരത്തിന് പോലും പാടാൻ പറ്റുന്ന പാട്ടുകളല്ലോ. ജസ്റ്റ് ഒന്ന് കേട്ടു പോകുക എന്നുള്ള ഇതല്ലേ. അപ്പം ദാസേട്ടൻ എന്ന അല്ല കലാകാരന്മാരൊന്നും ഈ കേരളത്തിൽ ചലനമുണ്ടാക്കിയിട്ടുള്ള മലയാളികളുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ളൊരു ചലനമുണ്ടാക്കിയിട്ടുള്ളവരാരും മലയാളികളുള്ളിടത്തോളം മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറക്കാതിരിക്കട്ടെ.
1: കുട്ടികളൊക്കെ കാറിൽ കയറുമ്പം പഴയ പാട്ടുകളെ കേൾക്കുമ്പോൾ ഇത് പെട്ടെന്ന് അവരെ ഓഫ് ചെയ്ത് നിർബന്ധിച്ച് ആ പാട്ട് ഓഫ് ചെയ്യിപ്പിക്കുന്ന ഇതൊക്കെ അമ്മാവന്മാരുടെയാണ് തന്ത വൈബാണെന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്.
0: അതെ,
1: ഞാനൊരു ന്യൂജൻ്റെ കൂടെ വണ്ടിയിൽ കയറി, അപ്പം നല്ല പഴയ പാട്ടുകളൊക്കെ ഇത് ഈ പറഞ്ഞ പോലത്തെ പാട്ടുകളൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പം ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു, മോനെ മോൻ്റെ സെലക്ഷൻ കൊള്ളാം, നന്നായിരിക്കുന്നു, ഇപ്പോൾ സാറിന് ഇങ്ങനത്തെ കുട്ടികളെയൊന്നും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വേറെ നിങ്ങളെപ്പോലുള്ള അമ്മാവന്മാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്ലേ ലിസ്റ്റ് വെച്ചിരിക്കുന്നു. കലാഭവൻ ആലീസ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, അതായത് കൊച്ചിൻ കലാഭവനിലാണോ അതോ മറ്റേതെങ്കിലും ഇതാണോ?
0: ഞാൻ കൊച്ചിൻ കലാഭവനിലായിരുന്നു. ഞാൻ കലാഭവനിൽ 87 ചെന്നു, 86 ലാസ്റ്റ് ചെന്നിട്ട് 87 ഞങ്ങള് കലാഭവനിലെ ആർട്ടിസ്റ്റുകളും മിമിക്രി ആർട്ടിസ്റ്റുകളും ഞങ്ങള്
1: ആബേലച്ചനൊക്കെ ഉള്ള സമയത്ത്
0: ഞാൻ സാബു, കലാഭവൻ സാബു, പിന്നെ മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ടുള്ള സൈനുദ്ദീൻ, നാരായണൻകുട്ടി,
1: അബി കാണുമായിരിക്കും,
0: അബി ഇല്ല, ജയറാം, ഇങ്ങനെയുള്ള ഒരു ടീമൊക്കെ ഞങ്ങൾ ഗൾഫിൽ ഒരു ഷോയ്ക്ക് പോകുന്നു. ഫസ്റ്റ് ടൈമാണ് ഗാനമേള മിമിക്രി എല്ലാം ഗൾഫിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ കലാഭവനാണ് ആദ്യം അവിടെ പോകുന്നത്. അവിടെ 3 പ്രോഗ്രാമായിട്ട് പോയിട്ട് ഏതാണ്ട് 10-18 പ്രോഗ്രാം ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ആ പ്രോഗ്രാമിൻ്റെ വീഡിയോ വൈറലായതിനു ശേഷമാണ് ആ വീഡിയോ കണ്ടിട്ടാണ് ജയറാം അപരൻ എന്ന സിനിമയിൽ വന്നതും നടനായി മാറിയതും. ഞാൻ കുറച്ചധികം പുറത്ത് അറിയപ്പെട്ടു തുടങ്ങിയതും കലാഭവൻ അവിടെ ഞങ്ങളുടെ ഗാനമേള 1 മണിക്കൂർ, മിമിക്രി 1 മണിക്കൂർ, ഞങ്ങളുടെ ഗാനമേള 1.5 മണിക്കൂർ, മിമിക്രി 1 മണിക്കൂർ, മിക്കവാറും 3 മണിക്കൂർ പ്രോഗ്രാമാണ്. അപ്പം

0: അതിനുശേഷം ഞാൻ ഒരു 25 പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്നു. ഞാൻ എല്ലാ വർഷവും എല്ലാ ഷോയ്ക്കും പോകുമായിരുന്നു. ഞാൻ ഇപ്പൊ കുറച്ച് നാളുകളായിട്ടുള്ളൂ ഗൾഫിലെ ഷോയ്ക്ക് ഞാൻ ചെയ്യാതിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് കുറെ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ അതിനുശേഷമാണ് പോയത്. അപ്പൊ എന്നെ അറിയപ്പെട്ടത് ഈ ഗൾഫിൽ പോയതിന് ശേഷമാണ്. കലാഭവന്റെ അന്ന് ജയറാമൊക്കെ എന്റെ വീഡിയോയ്ക്ക് അകത്ത് കണ്ട ജയറാം എന്റെ സ്റ്റേജിൽ ഇരുന്നിട്ട് എനിക്ക് ടാംബ്രിൻ വായിക്കുന്നുണ്ട് പാട്ടിന്. പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ജയറാമിന്. ഞങ്ങൾക്ക് അങ്ങനെ അന്നേരം വേർതിരിവൊന്നുമില്ലായിരുന്നു. അന്നെല്ലാം ഒരേ കാറ്റഗറിയിലുള്ള ആളുകളല്ലേ. അപ്പം നല്ലോണം എല്ലാ പ്രോഗ്രാമും ഭയങ്കരമായിട്ട് വിജയിച്ചു. അത് ഗൾഫിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു പ്രോഗ്രാമായിരുന്നു കലാഭവന്റെ പ്രോഗ്രാം.
1: കലാഭവൻ ആലീസ് ആയിരുന്നു ആ
0: കാലഘട്ടത്തിൽ. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ ഞാൻ കലാഭവന് പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ മാറുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ എന്റെ സ്വന്തം പ്രോഗ്രാം ചെയ്തു തുടങ്ങി.
1: നമ്മുടെ ഇപ്പം ആർജെ ശ്രീലക്ഷ്മി ആറുണ്ട്. ശ്രീലക്ഷ്മി ഒരു നല്ല പാട്ടുകാരിയാണ്. ശ്രീലക്ഷ്മി മാഡത്തിന് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്?
2: ഞാൻ 1970s അല്ലേ മാം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഞാനിങ്ങനെ ഓരോ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടിയ ഒരു അനുഭവം ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ?
0: ഗാനമേളയ്ക്കാണോ?
2: അതെ അതെ.
0: ആദ്യം ഗാനമേളയ്ക്ക് ഞാൻ പാടുന്നത് ഞങ്ങളുടെ കോട്ടയത്ത്. ഞാൻ എൻ്റെ സ്വദേശം കോട്ടയമാണ്. അവിടെ മനോരമ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ മലയാള മനോരമ. മനോരമ ആഴ്ചപ്പതിപ്പിനകത്ത് പടം വരയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഭയങ്കര പേര് കേട്ട ഒരു ആർട്ടിസ്റ്റാണ് പി കെ രാജൻ. ഇപ്പം പി കെ രാജൻ ചേട്ടൻ്റെ 2 മക്കള് സാജനും രാജീവും. സാജൻ നല്ലൊരു ഗിറ്റാറിസ്റ്റാണ്, രാജീവ് നന്നായിട്ട് പാടും. അപ്പം അദ്ദേഹം ഈ കോട്ടയത്തുള്ള കുറച്ച് കൊച്ചുകുട്ടികളും ഒക്കെ ആയിട്ട് ഈ ഒരു ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, സ്കൈ ലാർക്സ് എന്നും പറഞ്ഞു. അന്നേരം ഞാൻ കോട്ടയത്ത് എൻ്റെ 7-ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. ഞാനവിടെ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചത് പി കെ രാജൻ ചേട്ടൻ്റെ ഒരു മോളും കൂടെ ഉണ്ടായിരുന്നു, ശ്രീദേവി. അവള് എന്ന് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ നന്നായിട്ട് പാടുന്നൊരു കുട്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ ഇൻട്രസ്റ്റ് തോന്നിട്ട് ഈ ചെറിയ കുട്ടികൾ എല്ലാം കൂടെ ചേർത്ത് ഒരു ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെയാണ് ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നൊക്കെ പാടുന്ന പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഏതാ മെയിനായിട്ടൊന്നും പാടും, നിഷീദിനെയൊക്കെ പാടുമായിരുന്നു. നിഷീദിനി, കഥളി, ചെങ്കഥളി, അത് ഒക്കെ പാടുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആദ്യമൊക്കെ ആ കാലഘട്ടത്തിലേക്ക് ഏത് പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്നത്തെ ഏതൊക്കെയോ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. അന്ന് ഗാനമേള എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു കഥാപ്രസംഗം മോഡലല്ല, കാരണം അധികം ഇൻസ്ട്രുമെൻസ് ഇല്ല, ഇലക്ട്രോണിക്സിൻ്റെ വലിയ തള്ളിക്കയറ്റം ഇല്ലാത്തൊരു സമയമാണ്. അതായത് ഗാനമേളയുടെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഹാർമോണിയം ആയിരിക്കും. ഹാർമോണിയം, തബല, ഒരു ഫ്ലോട്ട്, ഒരു ഗിറ്റാർ, അത്രയേ കാണൂ ഇൻസ്ട്രുമെൻസ് എല്ലാം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അക്കോഡിയൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻസ്ട്രുമെൻ്റ് വന്ന്, അക്കോഡിയൻ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ആണ് പിന്നെ കീബോർഡ്, കമ്പോസർ.
1: തീർച്ചയായിട്ടും
0: അക്കോഡിയൻ അന്ന് വായിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഒരു ആന്റണി ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു.
1: മലയാള സിനിമയിലേക്ക് വന്നു സംഗീത സംവിധാനം കെ ജെ ജോയി ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അക്കോഡിയൻ.
0: അവൻ ജോയി ചേട്ടനും വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ ആരംഭം.
1: ശ്രീലക്ഷ്മിയുടെ പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. ഗാനമേളയിലൊന്നും കോട്ടയ ആലീസിന്റെ പെർഫോമൻസ് കണ്ടു കാണത്തില്ല. യൂട്യൂബിൽ പക്ഷേ നിരവധി കേട്ടിട്ടുണ്ടാവും അല്ലേ? യൂട്യൂബിൽ ഒരുപാട്
3: തോന്നുന്നു. ആദ്യം നമുക്ക് തുടങ്ങുന്നത് അങ്ങനെയാണ് ഗാനമേള.
1: ഈ ഹൈ പിച്ച് ഏത് പാട്ടുകളാണ്? ഞാൻ എല്ലാ പാട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹൈ പിച്ച് പാടുമ്പോഴാണ് ശ്രീമതി കോട്ടയ ആലീസ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വരുന്നത്.
3: ആവേശത്തോടെ കേട്ടിരിക്കുവായിരുന്നു ആ പാട്ട് കേൾക്കും.
0: ഞാൻ 87 പിന്നെ കലാഭവന്റെ കൂടെ അവിടെ ലൈവ് ചെയ്തതാണ്. അന്ന് ലൈവാണല്ലോ. അന്ന് ഞാനും സാബും കൂടി പാടി അകലെ അകലെ ഇപ്പോഴും വൈറലാണ്. ഇപ്പോഴും മിക്ക വാട്സാപ്പിലൊക്കെ ചിലർ എനിക്ക് അയച്ചു തരാറുണ്ട്.
1: നോക്കാമോ നമ്മുടെ ഈ പരിമിതമായ സെറ്റപ്പിൽ ആദ്യത്തെ ഒരു 4 വരിയെങ്കിലും വെക്കുമോ? ആദ്യത്തെ

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്നത്തെ ഈ ലക്കത്തിൽ നമ്മോടൊപ്പം വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ, ബിജു, ആതിര, അതുൽ, ശ്രീലക്ഷ്മി, ആർ, പ്രീത, സുഗതൻ. ശ്രീമതി ആലീസ്, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ധാരണ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ചിലപ്പം ഇടവ ബഷീറിൻ്റെ ഗാനമേളയിലാണോ? ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളതാണ് സംഗീതാലയ കൊല്ലം അല്ലേ, ഇടവ ബഷീർ അദ്ദേഹമായിട്ടുള്ള ആ ചെറു ആ ഗ്രൂപ്പിൽ ട്രൂപ്പിൽ പാടിയ ഓർമ്മകളൊക്കെ ഉണ്ടോ?
2: ബഷീറിൻ്റെ കൂടെ ഞാൻ കുറേ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. പക്ഷെ ബഷീറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പാടിക്കുന്നത് വേറൊരു പാട്ടുകാരിയാണ്, ജയശ്രീ എന്ന് പറഞ്ഞു.
1: ജയശ്രീ, ഓക്കെ.
2: ഞാനൊക്കെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഞാൻ കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാനും ബഷീറൊക്കെ ഗൾഫിലൊക്കെ കുറേ ഷോ ഒക്കെ.
1: ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇടവ ബഷീർ എന്ന് പറയുന്ന ഗായകൻ വലിയൊരു ഇതായിരുന്നില്ലേ ഒരു കാലത്ത്?
2: അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം അല്ലേ ഉള്ളായിരുന്നു, ഗാനമേള നല്ലോണം സക്സസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള്.
1: പൊതുവെ ഈ കേരളത്തിലെ തന്നെ ഗാനമേളയുടെ കൂട്ടത്തിൽ
2: ഏറ്റവും കൂടുതൽ സ്റ്റേജ് കവർ ചെയ്തിട്ടുള്ള ഒരു പക്ഷെ അദ്ദേഹമായിരിക്കാം.
1: നമ്മുടെ ആതിര അതിലുണ്ട്, നമ്മുടെ ആർ ജെ ഒരു ഗായിക കൂടിയാണ്. ആതിരയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്?
3: നമസ്കാരം മാം. ഞാൻ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിക്കുമായിരുന്നു. സാധാരണ ജാനകി അമ്മയുടെ പാട്ട് അല്ലെങ്കിൽ ലതാജിയുടെ പാട്ടെന്ന് പറയുമ്പോൾ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് ജൂനിയർ ലതാജി അല്ലെങ്കിൽ ജൂനിയർ ജാനകി അമ്മ എന്നൊക്കെ വിളിച്ചിട്ടാണ് മാമിനെ സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പാട്ട് ഉഷാദുപ്പിൻ്റെ പാട്ട് കേട്ടപ്പോഴും അതിൻ്റെ ഒരു മോഡുലേഷൻ കൊണ്ടുവന്നു. അപ്പോൾ മോഡുലേഷനിൽ നമ്മൾ ചിത്രാമ്മയുടെ പാട്ടൊക്കെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ചിത്രാമ്മ പാടുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കും ആ രൂപത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ പാട്ടുകൾ ഒരു മോഡുലേഷൻസ് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ മാം ഇങ്ങനെ പാടുമ്പോഴും വ്യത്യസ്ത തരം മോഡുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേദിയിൽ തന്നെ ഇളക്കി മറിക്കുന്ന രീതിയിൽ ഒരുപാട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജൂനിയർ ലതാജി അല്ലെങ്കിൽ ജൂനിയർ ജാനകി എന്ന് കേട്ടിട്ടുള്ള മാമിൻ്റെ പേര് വെച്ചിട്ട് പലരും എന്താ ആലീസ്, കോട്ടയം ആലീസ്, ജൂനിയർ കോട്ടയം ആലീസ് എന്ന് കുട്ടികളെ വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മാമിന് എന്താണ് ഒരു ഫീൽ തോന്നുന്നത്?
2: തീർച്ചയായിട്ടും സന്തോഷമല്ലേ. ചില നടന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ മിമിക്രിക്കാർ അവരെ അനുകരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഭയങ്കര പ്രശസ്തി എന്ന്. അങ്ങനെ ചില സ്റ്റാർസ് പറയുന്നുണ്ട്. എന്നതുപോലെ നമ്മളെ അനുകരിക്കാനും നമ്മളെ ആരാധിക്കാനും ഒക്കെ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ. എനിക്കിഷ്ടം തന്നെയാണ്.
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഇളം മഞ്ഞിൻ കുളിരുമായി മാം പാടുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ലൈവായിട്ട് ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ലൈവായിട്ട് ആ ഒരു പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്.
4: ചമയമാർന്ന മനസ്സിനെ

0: പാട്ടിൻ്റെ ഒരു ഹാങ് ഓവറിനകത്തു നിന്ന് മാറിയിട്ട് ഒരു സംഭവം വർത്തമാനത്തിൻ്റെ ഇതിലേക്ക് വരാനായിട്ട് ആ ട്രാൻസിഷൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അത്രമാത്രം നമ്മൾ ലയിച്ച് ഇരിക്കുകയാണ് അല്ലേ ആതിര?
1: തീർച്ചയായും
0: ആഗ്രഹം സാധിച്ചല്ലേ.
1: അതെ അതെ, ഞാനിങ്ങനെ എൻ്റെ അമ്മ പാടുന്ന ഒരാളാണ്, അപ്പൊ അമ്മ എനിക്ക് എപ്പോഴും പാടിത്തരുന്ന പാട്ട് ഇതായിരുന്നു. അപ്പൊ ആ ഒരു ഫീൽ
2: ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു.
0: പാടി ഉറക്കിയിട്ടുണ്ടോ?
2: ഫീലുള്ള
0: പാട്ടായത്. അതെ, ഈ കൂടെ പാടിയിട്ടുള്ള ഗായകര് ഇന്ന് കൊല്ലത്ത് തന്നെ എനിക്കൊന്നും മരത്തിന്റെയൊക്കെ ആ സമയത്ത് അതേപോലെ തന്നെ കൊല്ലത്ത് വലിയ പ്രസിദ്ധനായ ഗായകനായിരുന്നു ശ്രീ കെ ജി മാർക്കോസ്. അദ്ദേഹത്തിന്റെ കൂടെ നിരവധി വേദികൾ പങ്കിട്ടിട്ടുണ്ടല്ലോ.
2: തീർച്ചയായിട്ടും ഞാൻ പാടിയിട്ടുള്ള പാട്ടുകാര് ദാസേട്ടൻ ഒഴിച്ച് കൂടെ പാടിയിട്ടുള്ളത്, എൻ്റെ കൂടെ പാടിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ അറിയുന്നവർ, അതായത് മാർക്കോസ്, ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, എം ജി ശ്രീമാർ, പിന്നെ ചിത്രയുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, പിന്നെ ഉണ്ണിമേനോൻ, കൃഷ്ണേന്ദ്രൻ, പിന്നെ അങ്ങനെ എല്ലാവരും, എല്ലാ പാട്ടുകാരുടെയും കൂടെ ജോളി എബ്രഹാം, കെ എസ് ജോർജ്, പിന്നെ കമേറ

0: കാലത്തായിരിക്കും.
1: ഞാൻ എന്റെ അക്കാഡമിയിലെ ഫസ്റ്റ് ഇയർ അവിടെ ചെല്ലുന്ന സമയത്ത് അച്ഛാന്, ഞാൻ അച്ഛാന്നാ വിളിക്കുന്നത്, അച്ഛാന്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അച്ഛാനോട് പ്രോഗ്രാമൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരുടെയും കൂടെ ഗാനമേള ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതൊരു ഭാഗ്യം എനിക്ക് ആ ഒരു
0: കാലഘട്ടത്തിൽ.
1: സുലോൻ ചേച്ചിയെ കണ്ടിട്ടുണ്ട്, പിന്നെ സുലോൻ ചേച്ചിയുടെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ലെന്നുള്ളൂ, കണ്ടിട്ടുണ്ട്
0: ഈ കൂട്ടത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു കെ ജി മാർക്കോസ് ഗാനമേള വേദികളിൽ കൂടുതൽ
1: മാർക്കോസ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്.
0: അദ്ദേഹം കൊല്ലത്ത് തന്നെയായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ കാര്യം കൂടുതൽ. കൊല്ലത്തേക്ക് വരുന്നത് പക്ഷേ വിവാഹത്തോട് കൂടിയിട്ടായിരിക്കണം അല്ലേ, കൊല്ലത്തിന്റെ മരുമകളായിട്ട് വരികയായിരുന്നു.
1: ഞാൻ ഇവിടെ കല്യാണം കഴിച്ചെന്ന് വെച്ചാല് കല്യാണമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളങ്ങ് ലിവിങ് ടുഗദറായി, രണ്ടു മക്കളായി, അങ്ങനെ കൊല്ലത്ത് വന്നു. കൊല്ലത്ത് താമസമായിട്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ കൊല്ലത്തിൻ്റെ ആളായി മാറിയത്. കൊല്ലത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഞാൻ കൊല്ലത്താണ്.
0: അങ്ങനെയാണ് ആലീസ് ഉണ്ണികൃഷ്ണൻ.
1: അതെ.

പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാഷോയുടെ ഒന്നാമത്തെ എപ്പിസോഡ് ഇപ്പോൾ സമാപിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പം ഈ ചാറ്റ്ഷോയിൽ പങ്കെടുത്തത് കേരളത്തിലെ പ്രശസ്തയായ ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് കൃഷ്ണ ബിജു, ആതിര അതുൽ, ശ്രീലക്ഷ്മി, പ്രീത സുഗതൻ. പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാറ്റ്ഷോയുടെ രണ്ടാമത്തെ എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാട്ടും വർത്താനവും. ഏകോപനം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായൊരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
3: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി.
2: LIC ബീമാ സഖിയോ? അതെന്താണ്?
3: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
2: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ?
3: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
2: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
3: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യവർഷം 7000 രൂപ, രണ്ടാം വർഷം 6000 രൂപ, മൂന്നാം വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
2: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
3: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
2: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
4: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
4: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറു വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: music with Radio Sandvanam 90.4 FM. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
3: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
4: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
2: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: കല്യാണ പെണ്ണിനെ കാളും സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ഗസ്റ്റ് ഓഫ് ദ ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

0: നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM. നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് H. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഡ്രോപ്പ് ടി പരിശോധന BPL വിഭാഗത്തിന് സൗജന്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ ജനറൽ ആശുപത്രികളിലും പദ്ധതി ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മൈനകപ്പള്ളി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി ഭൂമി ഭാഗികമായി ഏറ്റെടുക്കുന്നതിലൂടെ ബാക്കിയാകുന്ന ഭൂമി ഉപയോഗശൂന്യമാകുന്ന ഭൂ ഉടമകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന് ആശങ്കപ്പെടുന്നവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചു. മൈനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂ ഉടമകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കൊല്ലം കളക്ട്രേറ്റിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് MP ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലം നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണവും അറ്റകുറ്റപ്പണികളും വേഗത്തിലാക്കണമെന്ന് വനിതാ ശിശുവികസന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനായി ആശ്രാമം ഗസ്റ്റ് ഹൌസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്താവുന്ന പദ്ധതികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സംസ്കാരയുടെ 18th നാടക മത്സരം ഒക്ടോബർ 1 ആരംഭിക്കും, 10 സമാപിക്കും. S. പ്രശോഭൻ സ്മാരക സംസ്കാര ഹാളിൽ 1 വൈകിട്ട് 6:30 18 പേർ 18 ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കും. 10 നാടകങ്ങൾ അവതരിപ്പിക്കും. പ്രേക്ഷകർ ഗാലപ്പോളിലൂടെ വിധി നിർണയം നടത്തും. മികച്ച നാടകത്തിന് 20,001 രൂപയും എവറോളിൻ ട്രോഫിയും മികച്ച 2 നാടകത്തിന് 10,001 രൂപയും എവറോളിൻ ട്രോഫിയും 3 നാടകത്തിന് 5,001 രൂപയും നൽകും. മികച്ച സംവിധായകൻ, മികച്ച രചയിതാവ്, മികച്ച നടൻ, നടി, ഹാസ്യ നടൻ, രംഗപടം എന്നിവയ്ക്ക് അവാർഡ് നൽകും. നാടക മത്സരത്തിന്റെ ഭാഗമായി 5 പേർക്ക് ചികിത്സാ സഹായമായി 5,000 രൂപ വീതം വിതരണം ചെയ്യുമെന്നും സംസ്കാര ഭാരവാഹികൾ അറിയിച്ചു. ദിവസവും വൈകിട്ട് 6:30 പ്രശോഭൻ സ്മാരക സംസ്കാര ഹാളിലാണ് നാടകാവതരണം. പൊന്മന കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലെ വൃശ്ചിക ഉത്സവം നവംബർ 17 മുതൽ 28 നടക്കും. ഭജനം പാർക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഭജനമഠം 1 2,750 രൂപ നൽകി രജിസ്റ്റർ ചെയ്ത് അവരവരുടെ ഭജനമഠത്തിന്റെ നമ്പർ നറുക്കെടുക്കണം. രാവിലെ 7 മുതൽ 11 വൈകിട്ട് 5 മുതൽ 7 ക്ഷേത്രത്തിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. പേവിഷബാധ മുക്ത കേരളം സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന് കൂട്ടായ പങ്കാളിത്തം അതിനാവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബിസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ 4th സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം രാമവർമ്മ ക്ലബ്ബിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തെരുവുനായ്ക്കളിലെ പേവിഷബാധ നിയന്ത്രണത്തിനും വാക്സിനേഷനും ശാസ്ത്രീയവും ഏകോപിതവുമായ ശ്രമം ആവശ്യമാണ്. ഇതിനായി മൃഗസംരക്ഷണ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ്, വിവിധ ഏജൻസികൾ, പൊതുസമൂഹം എന്നിവ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഒക്ടോബർ 27 4th ക്യാമ്പയിൻ. ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ സൈബീരിയൻ ഹസ്കി വിഭാഗത്തിൽപ്പെട്ട വളർത്തുനായ ജോയ്ക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വാക്സിനേഷൻ നൽകി. മേയർ AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു.

0: പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കുറെ കഴിയുമ്പോഴാണ് ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
4: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
4: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
5: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
3: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
5: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
6: ചിയ ചൊല്ലേ ചാ ചൊല്ലേ

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 29. സർജിക്കൽ സ്ട്രൈക്ക് നടന്നതും ആരതി സാഹ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന പ്രഥമ ഇന്ത്യക്കാരിയായി മാറിയതും ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 29. ഇന്ന് ലോക ഹൃദയ ദിനം. ലോകത്ത് ഓരോ വർഷവും 17 ദശലക്ഷത്തിലധികം ആളുകൾ ഹൃദയരോഗം മൂലം മരിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ആഗോള ആഘാതം ഇല്ലാതാക്കുന്നതിനും അവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ലക്ഷ്യത്തോടെയും എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആഘോഷിക്കുന്നു. ബാബിയൻ മസക്കർ നടന്നത് 1947 സെപ്റ്റംബർ 29. ഉക്രൈനിയൻ തലസ്ഥാനമായ കൈവിലെ ഒരു മലയിടുക്കാണ് ബാബിയൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനെതിരായ പ്രചാരണ വേളയിൽ നാസി ഭരണകൂടം നടത്തിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു ബാബിയൻ മസക്കർ. അധിനിവേശ കാശ്മീരിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നത് 2016 സെപ്റ്റംബർ 29. ആരതി സാഹ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന പ്രഥമ ഇന്ത്യക്കാരിയായി മാറിയത് 1959 സെപ്റ്റംബർ 29.

ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി. ഇറാനിയൻ വംശജനായ US പൗരത്വമുള്ള അനുഷ അൻസാരി സുരക്ഷിതമായ ഭൂമിയിൽ തിരിച്ചെത്തിയത് 2006 സെപ്റ്റംബർ 29 ആയിരുന്നു. പ്രോഡിയ സിസ്റ്റംസിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് അനുഷ അൻസാരി.

മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്ന എൻ ബാലാമണി അമ്മയുടെ ചരമദിനമാണ് ഇന്ന്. 2004 സെപ്റ്റംബർ 28 അവർ അന്തരിച്ചത്. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളിയാണ് ബാലാമണിയമ്മ.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്ന ത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശി

ഓരോരുത്തരുടെയും കഴിവുകളുടെ അനർഗളമായ ആവിഷ്കാരം വ്യാപകമായി സംഭവിക്കട്ടെ, വ്യാപകമായി സംഭവിക്കട്ടെ. ഓക്കെ, ഇപ്പൊ പാട്ടുപാടാൻ അറിയുന്നവർ പാടട്ടെ. സച്ചിൻ ടെണ്ടുൽക്കർ അതിന് മെനക്കെടരുത്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫീൽഡ് ഏതാണ്, കോർ കോമ്പിറ്റൻസി എന്താണ്, അത് ക്രിക്കറ്റാണ്. അദ്ദേഹം അതിൽ ഷൈൻ ചെയ്യട്ടെ. അത് തന്നെ ഈശ്വര ആരാധന, ബ്രിങ്ങിങ് ഔട്ട് ദി ബെസ്റ്റ്. കേട്ടില്ലേ, ഈശ്വര ആരാധന. ഇങ്ങനെ ഓരോരുത്തർ, ചിലർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ശേഷികൾ ഉണ്ടാവും, ആവട്ടെ. ഈ ഒരു സൂചന വ്യക്തമായോ? അപ്പൊ ഒരാളെ ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ സത്സംഗമാണ്, ഈശ്വര ആരാധനയാണ്. ഒരാളെ ആവിഷ്കരിക്കുന്ന സമയത്ത് സത്സംഗമാണ്, ഈശ്വര ആരാധനയാണ്. കേട്ടില്ലേ, ഒരു മലയാള മാഷെ ഓർമ്മ വരുന്നു. മാഷ് ഗംഭീരമായിട്ടുള്ള ഒരു പദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ഓ ഞാൻ എന്താ പ്രയോഗിച്ചത് എന്നിങ്ങനെ സ്വയം പറയുകയാണ്. ശരിക്കും അത് ഒരു എവിടുന്നോ വന്ന ഒരു വാക്ക്, അതൊരു തിരിച്ചറിവാണ് എന്ന് പറയാം. ഞാൻ പ്രയോഗിച്ചു എന്ന് ടെക്നിക്കലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നിലൂടെ അത് സംഭവിച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ സംഭവിക്കാൻ പാകത്തിൽ നമുക്ക് ട്യൂൺഡായിരിക്കാൻ ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നിടത്തും, മറ്റുള്ളവരെ അംഗീകരിക്കുന്നിടത്തും, മറ്റുള്ളവരെ ആദരിക്കുന്നിടത്തും, സ്വയം കഴിവുകളെ പ്രകാശിപ്പിക്കുന്നിടത്തൊക്കെ ഈ ഒരു ഈശ്വര ആരാധന എന്ന നിലയിലുള്ള ഔചിത്യം ഉണ്ടാവട്ടെ. ഇസ് ഇറ്റ് ക്ലിയർ? പറയൂ. ഇനിയും കുടുംബത്തിൽ ഒരുപാട് അകൽച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഇതിനൊക്കെ, ഇതൊന്നും ഓരോന്നും അഡ്രസ് ചെയ്ത് നേരെയാക്കാൻ പോയാൽ എവിടെ നടക്കില്ല. പകരം കുടുംബത്തില് ഓരോരുത്തരുടെയും കഴിവ് പ്രകടിപ്പിക്കാൻ ദിവസങ്ങളെ അനുവദിക്കുക, വലിയ മാറ്റം വരും. കാരണം സത്സംഗം നടക്കുകയാണ്. കേട്ടില്ലേ, ഇന്ന് വിശിഷ്ടമായ വിഭവം ഉണ്ടാക്കുന്നതിന് നിശ്ചയിച്ച ദിവസമാണ്. നെയ്ച്ചോറാവട്ടെ. ഇന്ന് ആശ്രമത്തില് പ്രണവിച്ചിയുടെ പ്രേരണമുണ്ട്, നെയ്ച്ചോറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ പ്രണവിജിക്ക് തോന്നി, നെയ്ച്ചോറ് കഴിക്കണം എന്നല്ല, ഉണ്ടാക്കിക്കണം. കാരണം എന്താ, കഴിവുള്ളവരുണ്ടേ, അപ്പൊ അവരുണ്ടാക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഗംഭീര ഈശ്വര ആരാധന ചെയ്തു. ആവിഷ്കാരം ഇങ്ങനെ ദിവസവും കുടുംബത്തില്, ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ടും ക്രിയേറ്റീവ് ഡേ. അന്ന് കവിത പാടാൻ അറിയുന്നവര് കവിത പാടുന്നു, കഥ എഴുതാൻ അറിയുന്നവർ എഴുതി വായിക്കട്ടെ, കറി ഉണ്ടാക്കാൻ ഉത്സാഹമുള്ളവർ അത് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ ഈശ്വര ആരാധനാനിഷ്ഠമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അതിലങ്ങട് കൊഴിഞ്ഞു പോകും. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഈ വിഭൂതികളെ കുറിച്ച് സ്വാമിക്ക് ഏറെ വിസ്തരിക്കാനില്ല. ഒന്ന്, അത് ആ കാലത്തിന്റെ

രണ്ട് സമാനമായിട്ട് ഇന്നത്തെ പല വസ്തുതകളും ഘടിപ്പിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിന്റെ പ്രായോഗികത എന്ന് പറയുന്നത് ഈ സത്സംഗം ആകുന്നു. ഇത്രയും വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇനി നമുക്ക് ഭഗവാന്റെ വിഭൂതികളെ അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം.

ഓ ജ്യോതിഷാം രവിരം ശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ആദിത്യാനാം, ആദിത്യന്മാരുടെ കൂട്ടത്തിൽ കശ്യപന് അതിഥിയിൽ പിറന്ന മക്കളാണ് ആദിത്യന്മാര്. ആ ആദിത്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ വിഷ്ണുവാകുന്നു. 12 ആദിത്യന്മാരാണ്, അതിൽ വിഷ്ണുവാണ് ഞാൻ. ആദിത്യാനാമഹം വിഷ്ണുഹു ജ്യോതിഷാം രവിഹി അംശുമാൻ. സൂര്യന്മാരില് പ്രകാശം നൽകുന്ന പദാർത്ഥങ്ങളിൽ ഞാൻ ആരാകുന്നു? അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, ഇവയിലൊക്കെ ഞാൻ വിഷ്ണു എന്ന ആദിത്യനാകുന്നു. മരീചിഹി, മരീചികളിൽ, മരീചി എന്ന് പറഞ്ഞ മരുത്തുക്കൾ, അവയിൽ ഞാൻ മരുതാമസ്മി. മുഖ്യ മരീചി മരുത്താണ്. ഒന്ന് പ്രകാശത്തിന്റെ ഒരു പ്രഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ വിഷ്ണു എന്ന ആദിത്യനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മരുത്തുക്കളുടെ കൂട്ടത്തിൽ മുഖ്യനായിട്ടുള്ള മരീചിയാണ്. നക്ഷത്രാണാം അഹം ശശി, നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ചന്ദ്രനാണ് എന്ന് വായിച്ചിട്ട് ഈ പുരാണ ഇതിഹാസ കർത്താക്കൾക്ക് ചന്ദ്രൻ എന്ന് പറയുന്നത് കേവലം ഒരു ഉപഗ്രഹമാണ് എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലല്ലോ എന്ന് ആക്ഷേപം. പുരാണ ഋഷീശ്വരന്മാർ ഈ യുക്തിബോധവും ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള പ്രതികരണവും കേട്ടിട്ട് എന്ത് പറയുന്നറിയാമോ? കഷ്ടം, ഭാവനാ സമ്പന്നത ഇല്ലാതെ പോയല്ലോ. നിലാവുള്ള രാത്രിയിൽ, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന രാത്രിയിൽ, നക്ഷത്ര പ്രഭയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ചന്ദ്രൻ നിലാവ് ചൊരിയുമ്പോൾ, നക്ഷത്ര പ്രഭകളെ നിഷ്പ്രഭമാക്കിയ ചന്ദ്രന്റെ പ്രകാശത്തെ കുറിച്ച് കവിഭാവനയാണ് പാടുന്നത്. കേട്ടില്ലേ, അവിടെ യുക്തിയും ശാസ്ത്രവും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. യുക്തിയും ശാസ്ത്രമൊക്കെ പറയേണ്ട അടുത്ത് പറഞ്ഞോളൂ എന്ന് പറയാ. അതിൽ ഡിബേറ്റ് ചെയ്യാൻ നിങ്ങൾ വേറെ വരും. ഇത് സാഹിത്യ ക്ലാസ്സാണ്, മനസ്സിലായില്ലേ? അതിൽ ഡിബേറ്റ് ചെയ്യാൻ വരും. സദ്ബുദ്ധി അസദ്ബുദ്ധി മര്യാദയ്ക്ക് പറഞ്ഞുതരാം. ഇത് ക്ലാസ് വേറെ. കേട്ടില്ലേ, നക്ഷത്രാണാം അഹം ശശി, ഇതൊരു അനുഭൂതിയാണ് എന്ന് പറയുക. നക്ഷത്ര പ്രഭയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചന്ദ്രൻ ചൊരിയുന്നു. മരീചിർമരിതാമസ്മി നക്ഷത്രാണാമഹം ശശി. ഇപ്പൊ ഒരു ലൈന് പിടിയിട്ടീലേ, ഇങ്ങനെ പോവുകയാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഹ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതനാരുദ്രാണ. ഇത് നാളെ ബാക്കി ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തിട്ട് ചില കാര്യങ്ങളില് ചില സൂചനകള് നൽകാം. ഇതേ കാര്യം 11 അധ്യായത്തിലും ആവർത്തിക്കുന്നുണ്ട്. വിഭൂതി പ്രകാശിപ്പിക്കുമ്പോഴേ അർജുനൻ ഇതൊക്കെ കാണുന്നു. ആ സമയത്ത് നമുക്ക് ആവർത്തിക്കാനുള്ളതാണ്. ഏതായാലും വിഭൂതികളെ കുറിച്ചുള്ള ലിസ്റ്റ്, ഇത് നമുക്ക് നമ്മുടെ കഴിവുകളെ കുറിച്ച് എഴുതുന്നതിനും മറ്റുള്ളവരുടെ കഴിവുകളെ കുറിച്ച് എഴുതുന്നതിനും ഈ കഴിവുകളെ കുറിച്ച് പരസ്പരം പറയുന്നതിനും ആ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിനും അങ്ങനെ

0: പ്രകടിപ്പിക്കപ്പെടുന്ന ആ കഴിവുകളെ തൃപ്തികരമെന്ന് തോന്നുന്നെങ്കിൽ അഭിനന്ദിക്കുന്നതിനും, കേട്ടില്ലേ, അങ്ങനെയുള്ള സത്സംഗങ്ങളിൽ ഏർപ്പെടാൻ, ഈശ്വര ആരാധനകളിൽ ഏർപ്പെടാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഓക്കെ, ഇങ്ങനെയാണ് പത്താം അധ്യായത്തെ ആസ്വദിക്കേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേ.

0: അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ജില്ലാ പഞ്ചായത്തിലെ തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 LDFും 2 UDFുമാണ് ജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും UDFിൽ നിന്നും LDF പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 UDFും 9 LDFുമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ UDFിൽ നിന്നും LDFും പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് DMOമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും DMOമാരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമവുമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 ഐറ്റം മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. KMCL കാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
1: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:45 രാത്രി 12 ഇടയിലായിരിക്കും നിയന്ത്രണം. 65th സംസ്ഥാന സ്കൂൾ കലോത്സവം January 4-8 5 എറണാകുളത്ത് നടക്കും. മെറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യമാണ് 2 നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 മീറ്ററിലും 1,500 മീറ്ററിലും വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3 മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടെയാണ് ഇന്ത്യയ്ക്ക് ഇന്നത്തെ ആദ്യ സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി. നിലവിൽ 6 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും

0: ും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സാമ്പത്തിക ശാക്തീകരണവും സമഗ്ര സാമ്പത്തിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 59 കോടി അക്കൌണ്ടുകൾ ഇതിന്റെ ഭാഗമായി തുറക്കാൻ സാധിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അക്കൌണ്ട് വഴി നേരിട്ട് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്താണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൌകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ വൈകിട്ട് 6:30 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപ ഉപയോഗം ഈടാക്കുക.
0: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മണി മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ 105ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കൊച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാ സാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. BJP നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ VB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72,529 നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 22,716 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 9,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ വിക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം സർഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനമപി തൃതീയാ വിഭക്തി പുല്ലിംഗേ ഏകവചനെ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസവും തൃതീയാ വിഭക്തിയിൽ, മൂന്നാമത്തെ വിഭക്തിയിലെ പുല്ലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഛാത്രഃ സ്യൂതേന പുസ്തകം ആനയതി, വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു. ഛാത്രഃ സ്യൂതേന പുസ്തകം ആനയതി, വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു. വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു. ഛാത്രഃ സ്യൂതേന പുസ്തകം ആനയതി. അധികാരി പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി, ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു. അധികാരി പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി, ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു. ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു. അധികാരി പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി. കാര്യകർത്ത പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി, ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യകർത്ത പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി, ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യകർത്ത പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി. സുധാകരഃ താളേന ഗൃഹം കീലിതവാൻ, സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരഃ താളേന ഗൃഹം കീലിതവാൻ, സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരഃ താളേന ഗൃഹം കീലിതവാൻ. വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി, വൃദ്ധൻ വടി കൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി, വൃദ്ധൻ വടി കൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധൻ വടി കൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി. ബാലകഃ ഉത്സാഹേന പഠതി, ബാലൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലകഃ ഉത്സാഹേന പഠതി, ബാലൻ ഉത്സാഹ

0: ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലകഃ ഉത്സാഹേന പഠതി. സഹ കോപേന മാം നിന്ദിതവാൻ. അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. സഹ കോപേന മാം നിന്ദിതവാൻ. അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. സഹ കോപേന മാം നിന്ദിതവാൻ. അമ്പ സ്നേഹേന ശിശും ലാലയതി. അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്പ സ്നേഹേന ശിശും ലാലയതി. അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്പ സ്നേഹേന ശിശും ലാലയതി. ഗുരുഹു വിനയേന വ്യവഹരതി. ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരുഹു വിനയേന വ്യവഹരതി. ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരുഹു വിനയേന വ്യവഹരതി. ഏഷാ ആനന്ദേന ക്രീഡതി. അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. ഏഷാ ആനന്ദേന ക്രീഡതി. അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. ഏഷാ ആനന്ദേന ക്രീഡതി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നിർവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത് ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചൈനയുമായുള്ള ഇന്ത്യൻ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി പ്രകടമായതെന്ന് ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധത്തിലുണ്ടാകുന്ന ഇടിവ് രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: A standoff between us, a dip in our relationship, actually doesn't help either of us. In fact, it is third parties who will take advantage of that. So we also maintain consistently a very elementary principle of statecraft, which is don't get locked into a problem which benefits others. And it took a little while, I think, the Chinese side to agree with that. To the extent there is an improvement in our relations, I think it certainly helps our position.
0: ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ കാര്യത്തിൽ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. ദോഹയിൽ നടന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വാർഷിക യോഗത്തിനിടെ സൌദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം, ശാസ്ത്രീയ സംഭരണം, വിപണന സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ എന്നിവ മിനിമം താങ്ങുവിലയിൽ 100% സർക്കാർ സംഭരിച്ച് 48 മണിക്കൂറിനകം പണം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു. ലോകത്തിലെ പ്രധാന വ്യോമയാന കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മുന്നേറുന്നതായും ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന റൂട്ട്സ് ഏഷ്യ 2027 സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള 24 കോടി യാത്രക്കാരിൽ നിന്ന് 2047 യാത്രക്കാരുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 130 കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: We have expanded the airport network in the country, and the next step for us is to improve the connectivity not only at global south but also the bigger part of Asia and the rest of the world. We want to offer direct and more importantly better connectivity with the world. So our focus for route 2027 is going to be to engage with airlines, to engage with the countries, to see how do we unlock the connectivity opportunity that we have.
0: ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലുമാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ ആരംഭിച്ചു. ഒക്ടോബർ 16 വോട്ടെടുപ്പ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ 2nd യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെ 31 പേരാണ് കമ്മിറ്റിയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് ചരിത്രപരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നു.
4: कोई न्याय मिले. कानून तो बाद में बना. पहले राउंड में जब मेरे पास रिपोर्टिंग आया 19 में जीत करके आया तब मेरे पास आया.
3: न्यूज डेस्क आकाशवाणी.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ് MLA വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ LDF പിടിച്ചെടുത്തു. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് UDF പിടിച്ചെടുത്തത്.

0: എറണാകുളം പൂത്തൃക്ക ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് 2020 നിലനിർത്തി. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2ാം സ്വർണം. വനിതകളുടെ 4x400 റിലേയിൽ കിരൺ, പൂവമ്മ, വിദ്യ, പ്രാചി സഖ്യം സ്വർണം നേടി. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ നരേന്ദർ ബർവാളും അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ ഹൈജമ്പിൽ പൂജയും വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയ്ക്കാണ് സ്വർണം. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്കായുള്ള തയ്യാറെടുപ്പുകൾ മന്ത്രി അവലോകനം ചെയ്തു. പരമാവധി പൊതുജന പങ്കാളിത്തം ഉണ്ടാകണമെന്നും ശുചിത്വം സ്വഭാവ സംസ്കരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഗോത്രവർഗ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം, രേഖപ്പെടുത്തൽ, ഡിജിറ്റൈസേഷൻ, ഗവേഷണം, പ്രോത്സാഹനം എന്നിവയ്ക്കായി കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയവും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും കരാറിൽ ഒപ്പുവച്ചു. ഗോത്രവർഗ സാംസ്കാരിക പൈതൃകങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി സ്ഥാപനപരമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. വിദേശ സംഭാവന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ട 2 സർക്കാർ ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടി. സീനിയർ അക്കൌണ്ടന്റ് അക്കൌണ്ടന്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഒരു സംഘടനയുടെ തീർപ്പാകാതെ കിടക്കുന്ന FCRA രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നൽകുന്നതിന് കോഴ ആവശ്യപ്പെട്ടതാണ് കണ്ടെത്തിയത്. വിവിധ സംഘടനകളുടെ രജിസ്ട്രേഷനും പുതുക്കലിനുമായി ഇവർ ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് കോഴ ആവശ്യപ്പെട്ടിരുന്നതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു ഇത്. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35. ആകാശവാണി.
1: യുവവാണി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. ബാങ്ക് സ്ട്രൈക്ക് ബിഗാൻ യെസ്റ്റർഡേ. Public sector bank and regional rural bank unions have called a 3-day strike from 28 to 30 September 2026. The main outstanding demand is a 5-day working week for banks. The government has appealed for uninterrupted banking services. RBI approved continued operation of branches, offices, ATM linked branches and currency chests that day. Indian Railways has approved extending the Virangana Lakshmibai Jhansi Agra Kant Express to Mathura. The extension is intended to improve connectivity between Jhansi, Agra and Mathura. Ayushman Bharat PM

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചു കൂട്ടുകാരെ, ആ ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മാന്ത്രിക പ്രതിമ എന്ന കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കേട്ടോ? കേട്ടോളൂ. പണ്ട് റോമിൽ ടൈറ്റസ് എന്ന പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. തൻ്റെ ഓമനപുത്രനായ രാജകുമാരൻ്റെ ജന്മദിനം ദേശീയോത്സവമായി ആഘോഷിക്കാൻ രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എൻ്റെ പുത്രൻ്റെ ജന്മദിനം ഈ വർഷം മുതൽ ഒരു ദേശീയോത്സവമായി ആഘോഷിക്കുന്നതാണ്. അന്ന് ആരും പണിയെടുക്കുവാൻ പാടുള്ളതല്ല. ആരെങ്കിലും പണിയെടുക്കുന്നതായി കണ്ടുപിടിച്ചാൽ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതാണ്. ഈ വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷം ടൈറ്റസ് റോമിലെ പ്രസിദ്ധനായ മാന്ത്രിക ശില്പിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇന്നൊരു വിളംബരം പുറപ്പെടുവിച്ചത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അതുകൊണ്ട് എന്റെ വിളംബരത്തെ ലംഘിക്കുന്നതുവരെ, അല്ലെങ്കിൽ ലംഘിക്കുന്നവരെ കണ്ടുപിടിക്കുവാൻ ഉപയുക്തമായ രീതിയിൽ ഒരു പ്രതിമ എത്രയും വേഗം നിർമ്മിച്ച് നാൽക്കവലയിൽ സ്ഥാപിക്കണം. ശില്പി വീട്ടിൽ പോയി വളരെയധികം ആലോചിച്ചതിനു ശേഷം രാജാവ് പറഞ്ഞതുപോലെ മാന്ത്രിക ശക്തിയുള്ള ഒരു പ്രതിമ നിർമ്മിച്ചു. ഈ പ്രതിമ കാരണം അധ്വാനശീലരായ പാവപ്പെട്ട വളരെയധികം ആളുകൾ വധശിക്ഷയ്ക്ക് വിധേയരായി. അന്ന് റോമിൽ പാവപ്പെട്ട ഒരു ആശാരി ഉണ്ടായിരുന്നു. അയാൾ എല്ലാ ദിവസവും എല്ലുമുറിയെ പണിയെടുത്താണ് തൻ്റെ കുടുംബം സംരക്ഷിച്ചു പോന്നത്. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ അയാളും കുടുംബവും പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നു. രാജാവിൻ്റെ വിളംബരത്തിന് ശേഷം രാജകുമാരൻ്റെ ജന്മദിനത്തിലും അയാൾ ജോലിക്ക് പോയി. എന്നാൽ തന്ത്രപൂർവം വധശിക്ഷയിൽ നിന്നും ആശാരി രക്ഷപ്പെട്ടിരുന്നു. ഏതായാലും ഒരു ദിവസം താനും വധശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരുമെന്ന് ആശാരി ഭയപ്പെട്ടു. അടുത്ത വർഷം രാജകുമാരന്റെ ജന്മദിനത്തിൽ രാവിലെ എണീറ്റ് ആശാരി പ്രതിമയുടെ സമീപത്ത് വന്നു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു: മാന്ത്രിക പ്രതിമയെ, നീ ഈ രാജ്യത്തെ അധ്വാനിക്കുന്ന പാവപ്പെട്ട വളരെയധികം ആളുകളെ രാജാവിന് കുരുതി കൊടുത്തിരിക്കുകയാണ്. രാജകുമാരന്റെ ജന്മദിനമായ ഇന്ന് ഞാൻ ജോലിക്ക് പോകുകയാണ്. എന്റെ പേര് നീ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ തല കൊയ്തെടുക്കും. അന്ന് രാത്രി ടൈറ്റസ് രാജാവിന്റെ ദൂതൻ വന്ന് പ്രതിമയോട് പറഞ്ഞു: മാന്ത്രിക പ്രതിമേ, ആരെങ്കിലും വിളംബര ലംഘനം നടത്തിയിട്ടുണ്ടോ എന്നറിഞ്ഞു വരാൻ രാജാവ് എന്നെ നിയോഗിച്ചിരിക്കുന്നു. പ്രതിമ വളരെ സങ്കടത്തോടെ പറഞ്ഞു: എന്റെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന 3 വാക്യങ്ങൾ രാജാവിനെ ഉണർത്തിക്കുക. ദൂതൻ ആ 3 വാക്യങ്ങളും വായിച്ചു. കാലം മാറി, മനുഷ്യരും മാറി, സത്യം പറയുന്നവന്റെ തല കൊയ്തെടുക്കും. ദൂതൻ പ്രതിമയുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ രാജാവിനെ ഉണർത്തിച്ചു. കാര്യം മനസ്സിലാക്കിയ രാജാവ് കോപം കൊണ്ടു വിറച്ചു. പ്രതിമയുടെ ചുറ്റും സംരക്ഷണത്തിനായി ആയുധധാരികളായ പടയാളികളെ അയച്ചു. സൈന്യാധിപൻ പ്രതിമയോട് പറഞ്ഞു: നിന്നെ ഭീഷണിപ്പെടുത്തിയ ആളിന്റെ പേര് ധൈര്യസമേതം പറയാൻ രാജാവ് കൽപ്പിച്ചിരിക്കുന്നു. പ്രതിമ ആശാരിയുടെ പേര് പറഞ്ഞു കൊടുത്തു. പടയാളികൾ ആശാരിയെ ബന്ധനസ്ഥനാക്കി രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. വിളംബരം ലംഘിക്കാനുള്ള കാരണം എന്താണെന്ന് രാജാവ് ആശാരിയോട് ചോദിച്ചു. ആശാരി പറഞ്ഞു: തിരുമനസേ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ഈ നിയമം പാലിക്കാൻ കഴിയുകയില്ല. അങ്ങെനിക്ക് മാപ്പ് തരണം. ആശാരിയുടെ കരൾ അലിയിക്കുന്ന കഥ കേട്ട് രാജാവിന് ദുഃഖം തോന്നി. രാജാവ് അയാൾക്ക് മാപ്പ് കൊടുത്തു. അടുത്ത ദിവസം രാജാവ് ഒരു പുതിയ വിളംബരം പുറപ്പെടുവിച്ചു. ദേശീയ ഉത്സവമായ രാജകുമാരന്റെ ജന്മദിനത്തിൽ ഈ രാജ്യത്തെ എല്ലാ പ്രജകളും കഠിന അധ്വാനം ചെയ്യേണ്ടതാണ്. അലസരായി കഴിയുന്നവർക്ക് കഠിനമായ ശിക്ഷ നൽകുന്നതാണ്. അങ്ങനെ രാജാവിന്റെ കൽപ്പന രാജാവ് തന്നെ തിരുത്തി എഴുതി. ഇതാണ് ഈ കഥയുടെ പര്യവസാനം. അപ്പോൾ ഇന്ന് ഈ കഥ ഇവിടെ നിർത്തട്ടെ. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

കലയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ആതിരയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി ഇന്നത്തെ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി നോക്കുകയാണ്. ബിക്കോസ് സാധാരണ ഒരു താരമായിട്ടായിരിക്കും ഞാൻ എത്തുന്നത്. ഇന്ന് രണ്ട് താരമാണ് എന്റെ മുമ്പിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ചിരിച്ച് രസിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇവരെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ, സംഗീതവും നൃത്തവും വയലിനും സാഹിത്യവും ഒക്കെ ആയിട്ട് കഴിവുകളുടെ വ്യത്യസ്ത മേഖലകളിലൂടെ തിളങ്ങുന്ന രണ്ട് കലാപ്രതിഭകളാണ് പഠനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മിസ് അഞ്ജന മോഹൻ ആൻഡ് മിസ് നന്ദന മോഹൻ. രണ്ടുപേരും സഹോദരിമാരാണ്. അപ്പൊ ഈ രണ്ടു പേരും ഒരേ വേദിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ കലാപരമായിട്ടുള്ള പഠനത്തിന്റെയും കലാവിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ കടന്നു പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും കൂടി നമ്മൾ ഇങ്ങനെ എത്തി നോക്കുകയാണ് അല്ലെ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടു കൂടി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദന മോഹൻ ആൻഡ് അഞ്ജന മോഹൻ.

0: ആഹാ, അപ്പൊ ഞാൻ എന്തായാലും അവരെ വെൽക്കം ചെയ്തപ്പോ തന്നെ അവരിങ്ങനെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും നല്ല തേൻ കിളികളായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. അപ്പോ ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM അഞ്ജനയും നന്ദനയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. ഹായ്.
1: യെസ്.
0: അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ആദ്യം ഇങ്ങനെ വന്നിരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? ഇപ്പോ
1: ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. നല്ല എക്സൈറ്റഡ്
0: ആണ്. അപ്പൊ എന്താ പറയുന്നത് നന്ദന?
2: ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്.
0: യെസ്, അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ കട്ട വെയിറ്റിംഗിലാണ്, എന്തായിരിക്കും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോ എനിക്കിത് കാണുമ്പോ തന്നെ ഒരു സിസ്റ്റേഴ്സ് ആണ് അല്ലെ? അപ്പൊ ആ വീട്ടിലെ കലബിലെയും എനിക്കൊരു സിസ്റ്റർ ആണുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങൾ കാണുമ്പോ തന്നെ എന്റെ സിസ്റ്ററിന് ഇങ്ങനെ ഓർമ്മ വരും. ആ കലബിലെ അതുപോലെ തന്നെ ആ ഒരു സൗഹൃദവും അത് ആ ഒരു ബോണ്ടിങ്ങും അല്ലെ? അപ്പൊ അത് തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു അധ്യായത്തിന്റെ വിജയം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പാടി തുടങ്ങിയപ്പോ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയത് ഒരുപാട് ഇങ്ങനെ എന്താ സാഹിത്യപരമായിട്ടുള്ളതും ആ കലാപരമായിട്ടുള്ള സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോ ലളിത, പത്മിനി, രാഗിണിമാർ, അതുപോലെ തന്നെ രഞ്ജിനി, ഗായത്രി. അപ്പൊ അതുപോലെ നിങ്ങൾ എനിക്കിങ്ങനെ തോന്നുകയാണ് അങ്ങനെ ഒരു സിസ്റ്റർ ബോണ്ടിങ്ങിൽ കലാപരമായിട്ട് തിളങ്ങാൻ സാധിക്കട്ടെ എന്ന്. അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലെ. അപ്പൊ എന്തായാലും അഞ്ജനയും നന്ദനയുമാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഉള്ളത്. അപ്പൊ അവര് തന്നെ അവരെ പരിചയപ്പെടുത്തുകയാണ്.
1: ഹായ്, എന്റെ പേര് അഞ്ജന മോഹൻ. ഞാൻ വരുന്നത് പുന്തലത്താഴം അയത്തിൽ കൊല്ലത്തു നിന്നാണ്. ഞാനിപ്പോ ഗവൺമെന്റ് എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സംഗീതവും സാഹിത്യവും ഒക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള മേഖലകൾ. പിന്നെ സംസാരിക്കാനും ഇഷ്ടമാണ്. അതിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി കിട്ടിയതിലും ഒത്തിരി സന്തോഷമാണ്.
0: പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്തായി എത്തിയത്. സംസാരിപ്പിച്ചിട്ടേ വീഡിയോ. അപ്പൊ എന്തായാലും അഞ്ജന കുട്ടിയുടെ വിശേഷങ്ങളാണ് കേട്ടത്. ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. സംഗീതവും സാഹിത്യവും അതുപോലെ തന്നെ വയലിനിസ്റ്റ് കൂടിയാണ്. അതുപോലെ സംഗീതത്തിൽ ചെറിയ നാള് തൊട്ടേ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അടുത്ത് നമ്മുടെ നന്ദനയാണ് വെയിറ്റിംഗ്. നന്ദന എന്താണ് എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
2: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നന്ദന മോഹൻ. ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണ്ണിൽ പഠിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ആൻഡ് ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ആൻഡ് അത്രേയുള്ളൂ,
0: ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. രണ്ട് മിടുക്കി കുട്ടികളാണ്, അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ലൈഫിൽ ഞാൻ എന്റെ ഒരു 5th standard പഠിക്കുമ്പോൾ, ആ 5th standard 6th standard വരൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് കണ്ടുവിടാത്ത ഒരാളായിരുന്നു എന്റെ സിസ്റ്റർ. എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്താലും ഇപ്പൊ എല്ലാവർക്കും ഇളയ കുട്ടിയോടൊരു പാമ്പറിംഗ് ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ എന്റെ ലൈഫിൽ ഇപ്പോ എന്റെ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ആണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് പറയാനും, വിഷമം കേൾക്കാനാണെങ്കിലും, സന്തോഷത്തിനാണെങ്കിലും, യാത്ര പോകാനാണെങ്കിലും, എവിടെ പോകാനാണെങ്കിലും എന്റെ സിസ്റ്റർ ആണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഒരു സഹോദരിയെ കിട്ടുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങളും അതിൽ ഹാപ്പി ആണോ?
1: തീർച്ചയായും.
0: അടുത്ത, അതിപ്പോ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, അതിൽ എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. അടുത്ത ജന്മത്തിൽ എനിക്ക് ഈ ഒരു സഹോദരി വേണമെന്നുണ്ടോ? ചിലരപ്പോ ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കും, അടിയുടെ കാര്യം ഓർക്കുമ്പോ വേണോ? പക്ഷെ അതങ്ങനെ അല്ല. അത്രയും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ മേ ബി നിങ്ങൾക്കിപ്പോ ഒരു 18-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ചിന്തിക്കുമ്പോ കറക്റ്റ് ആണ് അല്ലെ, ഇതൊരു സിസ്റ്ററിനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു പഠനം എന്ന രീതിയിൽ മാത്രമല്ല, കലാപരമായിട്ട് നല്ല ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വരാം, ഞാൻ വെറുതെ വിടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പാട്ട് പാടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ സിസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്?
2: ചേച്ചിയാണ് സംസാരിക്കുന്നത്.
0: അതല്ലേ, എനിക്കപ്പോ തെറ്റിപ്പോയി, ഞാൻ ചിന്തിച്ചത് അനിയത്തി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അല്ലല്ലേ,
2: പുറത്തൊക്കെ ഞാൻ ആദ്യമേ സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ കൂടുതൽ സംസാരിക്കാനും ആൾക്കാരെ ഒക്കെ ചിരിപ്പിക്കാനും കൂടുതലും
0: എന്റർടൈനർ ആണ്. അപ്പോ അഞ്ജന കുട്ടി എന്താണ് പറഞ്ഞത്? സിസ്റ്ററിനെ പറ്റി എന്താ പറഞ്ഞത്? ശാന്ത സ്വഭാവമാണോ?
1: പെട്ടെന്ന് ഒരാളുമായിട്ട് മിംഗിൾ ചെയ്യാനും അവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോൺവെർസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര
0: മിടുക്കാണ്.
1: പക്ഷെ ആ കാര്യത്തിൽ ഞാൻ കുറച്ച് ബാക്കിലോട്ടാ. പക്ഷെ ഞാൻ എന്റെ ക്ലോസ് അക്വൈൻറ്റൻസിന്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ നല്ല ആക്റ്റീവും എനിക്ക് അവരൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ അതിന് വേണ്ടി എന്റെ കൈകളിൽ ചളിയും കാര്യങ്ങളെല്ലാം പറയും.
0: അതെ അതെ, അത് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് നമ്മളിപ്പോ ഒരു വേദിയിൽ നിൽക്കുമ്പോ അവിടെ നിന്ന് കുറച്ച് പോസിറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്ന് സ്പ്രെഡ് ചെയ്യണം. നമ്മുടെ എനർജി ലോസ് ആയാലും വേണ്ടിയില്ല, അവിടെ നിന്ന് ഹാപ്പി ആവണം. ആ ഒരു തോട്ട് പ്രോസസ് എനിക്കും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് വീക്ക് ആയിട്ടിരിക്കുമ്പോഴൊക്കെ എന്ന രീതിയിൽ നിൽക്കും. പക്ഷെ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ നമ്മുടെ നന്ദനക്കുട്ടിയും അത് അതിലും എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരാളോട് കയറി ജമ്പ് ചെയ്ത് മിണ്ടാനും അവരുമായിട്ട് കമ്പനി വിടാനും ഒക്കെ ഓക്കെയാണ്.

0: രണ്ട് രീതിയിൽ പോവാണ് രണ്ട് ധ്രുവങ്ങളിലല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ പാറ്റേണിൽ പോകുന്ന കുട്ടികളാണ്. വിചിത്രമായിട്ട് രണ്ട് നീങ്ങുന്ന പിള്ളേർ കാണുമല്ലോ. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന ആള് വേറൊരു വഴി, ഇന്ന ആള് വേറൊരു, അങ്ങനെയല്ല. പക്ഷെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ പെടുത്താം അല്ലേ. അപ്പോ നന്ദന ചെയ്യുന്നത് ഡാൻസറാണ് അല്ലേ. അപ്പോ നൃത്തത്തെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആരാണ് നൃത്തത്തിലൊക്കെ?
1: ചേച്ചിയാണ്. ചേച്ചിയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അത് നൃത്തം എന്നല്ല, എന്റെ ജീവിതത്തിൽ തന്നെ എല്ലാ തീരുമാനങ്ങളും ചേച്ചി അത് ചൂസ് ചെയ്താൽ, അതിപ്പോ ചെറിയ കാര്യങ്ങൾ എടുക്കുന്നത് പോലും ആണെങ്കിൽ പോലും ചേച്ചിയോട് ചോദിച്ച് ചേച്ചി ചൂസ് ചെയ്തെടുത്താൽ അത് എനിക്ക് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്.
0: സന്തോഷായില്ലേ? ഇങ്ങനെ ഒരു വേദിയിലെങ്കിലും ഇതൊന്ന് കേൾക്കാൻ പറ്റിയല്ലോ എന്ന് പുറത്തങ്ങനെ പറയാറുണ്ടോ?
1: പറയാറുണ്ട്
0: അല്ലേ. അപ്പൊ എന്തായാലും അഞ്ജന നമ്മുടെ നന്ദനെ കാണുന്നത് വളരെ ചെറിയൊരു കുട്ടിയായിട്ട്. ഇപ്പൊ നേരത്തെ തന്നെ നമ്മുടെ ഒരു ഡിസ്കഷന്റെ ഭാഗത്തുനിന്നും അഞ്ജന പറയുണ്ടായി, എനിക്കൊരു മോളെ പോലെ ആണ് എന്നുള്ളത്. അപ്പൊ അതില് സഹോദരിമാരിലെ ഇളയ കുട്ടികളുടെ ഒരു ഭാഗ്യമാണ്. അതൊരു ഒരു മറ്റൊരു അമ്മ കൂടിയാണ് നമുക്ക്. അത് മൂത്ത കുട്ടികൾക്ക് കിട്ടാറില്ല. അതൊരു വിഷമില്ലേ?
2: വിഷമമുണ്ട്. ചേച്ചിയോ ചേട്ടനോ ഇല്ലാത്തതിന്റെ
0: വിഷമം
2: ശരിക്കും. പ്രത്യേകിച്ച് ഞാൻ അവക്ക് ഒരു പരിഗണന, ആ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുമ്പോ എനിക്കത് കിട്ടണം എന്നൊരാഗ്രഹം എനിക്കും തോന്നാറുണ്ട്.
0: അവളെ
2: കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ടെങ്കിലും
0: അപ്പോ എന്തായാലും നന്ദനക്കുട്ടി ഇനി ഒരു പാമ്പറിംഗ് ഒക്കെ കൊടുക്കണം കേട്ടോ. ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനും. അപ്പൊ എന്റെ സിസ്റ്റർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പാമ്പറിംഗ് കിട്ടട്ടെ.
1: ഞാനും തരാം ചേച്ചിക്ക്.
0: അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടുപേരും അസാധ്യ സിംഗേഴ്സ് ആണ്. നമ്മൾ തുടക്കത്തിലെ തന്നെ അത് കേൾക്കുകയുണ്ടായി. അപ്പോ ഭാവിയിൽ ഇനി എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ള കുട്ടികൾ തന്നെയാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, പഠനത്തിലും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും. അപ്പോൾ നിങ്ങളിപ്പോ പുതിയതായിട്ട് ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ ഇങ്ങനെ കാണുമ്പോഴും എന്റെ ഒരു ആഗ്രഹം പോലെ നിൽക്കുകയാണ്, നിങ്ങൾ ഇനി ഒരു ഭാവിയിൽ ഒരു മ്യൂസിക് ഷോസ് നടത്തിയോ ഒരുമിച്ച് നടത്താനോ അല്ലെങ്കിൽ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാനോ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുകയാണ്, എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു പേര്?
2: മായാമോഹനം. ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ പേര് മായ, അച്ഛന്റെ പേര് ജയമോഹൻ. ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഘടകങ്ങൾ അവരാണല്ലോ. അവരിൽ നിന്ന് തുടങ്ങി അവരിൽ തന്നെ എല്ലാം.
0: അപ്പോ അച്ഛനും അമ്മയും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഞങ്ങളെ പഠിത്തത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഇതിലേം കൂടെ ഒന്ന് വിടണം. അതിനുവേണ്ടി റിക്വസ്റ്റ് പോലെ
1: ഹൈലൈറ്റ് ചെയ്ത് കേൾക്കണം.
0: ഹൈലൈറ്റ് ചെയ്ത് കേൾക്കാം മായാമോഹനൻ. അപ്പൊ ഭാവിയിൽ അങ്ങനെ ഒരു ഒരു ബാൻഡോ അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി തുടങ്ങി അങ്ങനെ തന്നെ ഫുൾഫിൽ ചെയ്യാനാണ് ഇഷ്ടം അല്ലേ. അപ്പോ ഇത് കേൾക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാല് പേരൻസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി അല്ലേ. അപ്പൊ പേരൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാം.
2: അച്ഛന്റെ പേര് ജയമോഹൻ, അച്ഛൻ അഡ്വക്കേറ്റ് ആണ്, കൊല്ലം ബാർ അസോസിയേഷനിലാണ്. അമ്മ മായ ഗോവിന്ദരാജ്, അമ്മ ടി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്, മലയാളം അധ്യാപികയാണ്.
0: അതെ അല്ലേ. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സംഗീതത്തിലെ രണ്ടുപേരും ചെറുതിലെ തന്നെ പഠിച്ചിട്ടുണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്?
2: ഞാൻ 4 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. ഞാൻ 3 വയസ്സ് തൊട്ട്
0: ചെറുതിലാണ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഇപ്പോ ഈ സംഗീതം എന്ന് പറയുമ്പോൾ, അതൊക്കെ എന്ന് പറയുമ്പോൾ റെയർ ആയിട്ട് കിട്ടുന്ന കഴിവുകളാണ് അല്ലെ. അപ്പൊ പാടാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നൊരു സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ വിടാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ആരാണ് അത് കൂടുതൽ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് അച്ഛന്റെ അച്ഛൻ പാട്ടൊക്കെ പാടും, പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കൈക്കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഉറക്കുന്ന സമയത്തൊക്കെ ഊഞ്ഞാലാട്ടുമ്പോഴൊക്കെ പാട്ടും. അപ്പൊ ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നതായിട്ടൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല അപ്പൂപ്പം പാടുന്നതായിട്ടൊന്നും. പിന്നീട് ഞാനൊരു ചെറിയ പ്രായം 1-2 വയസ്സൊക്കെ ആയപ്പോ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അമ്മയെ ചെറിയ ചെറിയ നാമങ്ങള് ചെറിയ ചെറിയ കവിതകള് ഇതൊക്കെ പഠിപ്പിക്കുകയും ഞാനത് കാണാതെ ഫുള്ളിരുന്ന് പാട്ട് പാടുന്ന പോലെ ഇങ്ങനെ പാടുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 4 വയസ്സായപ്പോ പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു. അതിനുശേഷം പിന്നെ സ്ഥിരമായി ഈ ചെറിയ പാട്ടുകളും ലളിതഗാനങ്ങളും ഒക്കെ പാടി പാടി അങ്ങനെയാണ് എന്റെ ഒരു സംഗീതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് അങ്ങനെ.
0: അപ്പൊ അഞ്ജനക്കുട്ടി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങി, പിന്നീട് അതിന്റെ ഒരു ഒരു രീതിയിലായിരിക്കാം നന്ദനെ എത്തിയത് അല്ലേ.
1: അതെ, ചേച്ചി പഠിക്കാൻ പോകുന്നത് കണ്ട് ചേച്ചി ഇങ്ങനെ ടാറ്റ് കൊടുത്ത് പറഞ്ഞു വിടുമ്പോ അതൊരു ഒരു മനോഹരമായ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്ഥലം അതായിരുന്നു എന്റെ മനസ്സിലൊരു ആദ്യത്തെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞ് ചേച്ചിയുടെ കൂടെ പഠിക്കാൻ പോകുമ്പോ അതൊരു ഒരുപാട് വയസ്സിന് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സമയം കിട്ടാറില്ല ഒരുമിച്ച്. ചേച്ചി സ്കൂൾ കഴിയുമ്പോൾ ഞാൻ ചേച്ചി കോളേജിൽ പോകുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, ആ ഒരു ഇതിലായിപ്പ. അപ്പൊ ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന പാട്ട് പഠിക്കാൻ പോകുന്ന ഒരു സമയം. അത് ഭയങ്കര
0: ഇൻസ്പിറേഷൻ ആയാണ് പോകുന്നത്. അത് കൊള്ളാം, ഒരു പരിപാടി കൊള്ളാം അല്ലേ.

0: പോവാം. അതുപോലെ അത്രയും സമയമെങ്കിലും ചേച്ചിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള ആഗ്രഹമാണ്. വളരെ ക്യൂട്ടായിട്ടൊക്കെ പറയുന്നു. ഇത് വീട്ടിൽ എനിക്കൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, ഇതിങ്ങനെ തന്നെയാണോ. അതെ, അപ്പൊ അങ്ങനെ നമ്മുടെ അഞ്ജനയും നന്ദനയും അടിപൊളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അഞ്ജനയാണ് പാട്ടിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ പാടാൻ, പെട്ടെന്ന് പാടാൻ പറഞ്ഞ പെട്ടെന്നൊക്കെ പാടുന്നത് അഞ്ജനയുടെ ഒരു പാട്ട് കേൾക്കാൻ. നന്ദന റെഡി അല്ലേ?
1: അതെ.
0: അപ്പൊ എന്തായാലും നമ്മൾ എല്ലാരും കാത്തിരിക്കുകയാണ്. നമ്മുടെ അഞ്ജന കുട്ടി നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടുന്നത്?
1: സുഖമാണ് ഈ നില.
0: യെസ്, അപ്പൊ നമ്മളിത് കേൾക്കാൻ പോകുന്നു.

യെസ്. അപ്പൊ എന്തായാലും നന്ദന, ഞാൻ ഇന്ന് സംസാരിക്കണോ? എന്ത് രസമായിട്ട് ആഞ്ജന പാടിയിരിക്കുന്നല്ലേ, അടിപൊളിയായിട്ട്. ഒരു മെൽറ്റിംഗ് ആയിരുന്നു ആ വോയിസിൽ തന്നെ, ഇങ്ങനെ ക്യാച്ചി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രസമായിട്ട് അത് പാടി. നമ്മുടെ ശ്രോതാക്കളെല്ലാം ഉറങ്ങിപ്പോയോ? തട്ടി ഉണർത്തണോ അല്ലേ? യെസ്. അപ്പോൾ അഞ്ജന അതിമനോഹരായിട്ട് പാടി. അപ്പൊ അതിന് എന്തായാലും നമ്മുടെ നന്ദനയും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി പാടിയുന്നത് കണ്ട് പഠിക്കുന്നത് കണ്ട് ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ ഒട്ടും പുറയിലല്ലാതെ നന്ദനയും പാടുന്നതായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ വിശേഷങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നും അല്ലേ? നന്ദനയും അഞ്ജനയൊക്കെ ഇങ്ങനെ കുറച്ച് രസമായിട്ടൊക്കെ അടുത്ത് എന്താണ് പറയാൻ പോകുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് നമ്മൾ പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് ഒന്നല്ല രണ്ട് താരങ്ങളാണ്, സിസ്റ്റേഴ്സാണ്. അഞ്ജന മോഹനും നന്ദന മോഹനും ആണ് ഇങ്ങനെ നമ്മുടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ രസമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും അഞ്ജന പാടിയത് നമ്മൾ കേട്ടു അല്ലെ. തീർച്ചയായിട്ടും അടുത്ത് നമ്മുടെ നന്ദനയാണ് പാടാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് പാട്ടിലേക്കൊക്കെ ഇങ്ങനെ വരുന്നതിന് മുമ്പ് നന്ദന ഒരു അസാധ്യ ഡാൻസർ കൂടിയാണ് അല്ലെ. അപ്പോ നന്ദനക്കുട്ടി ഡാൻസറും അഞ്ജന ഒരു സിംഗറും, അതായത് സംഗീതത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവർ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള കലാപരമായിട്ടുള്ള വൈഭവമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു രണ്ട് കലാവഴികളിലൂടെ പോകുമ്പോൾ?
2: ഡാൻസ് പഠിക്കാൻ പോകുമ്പോഴും ഞാൻ ചേച്ചിയും കൂടെ നിർത്തിയിട്ട് ഓരോ ഡാൻസിന്റെ സ്റ്റെപ്പുകളും ഓരോ നൃത്ത ചുവടുകളൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. ചേച്ചിയാണെങ്കിലും ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്ന് അത് പാടുകയാണെങ്കിൽ പാടിയത് നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് ചേച്ചിയാണ്. എനിക്ക് ആ ഒരു പ്രോത്സാഹനം തരുന്നതും ചേച്ചിയാണ്.
1: അത് ശരി. അപ്പൊ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നന്ദന അങ്ങോട്ടത്തേക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ?
2: അതെ.
1: അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത് അടിപൊളിയായിട്ടുണ്ട്. അല്ലാതെ എന്താ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് എന്റേതായിരിക്കണം അടിപൊളിയായിട്ട് പറയണം അങ്ങനെയല്ല. എന്റെ ചേച്ചിയും അല്ലെങ്കിൽ എന്റെ സിസ്റ്ററും നന്നായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള പല കഴിവുകളുള്ള

0: കുട്ടികളാണ്. അപ്പൊ അതനുസരിച്ച് തന്നെ അവര് അവരെ തന്നെ മോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിന് പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ ഈ പഠനത്തിന്റെ കാര്യം പറയുമ്പോൾ സംഗീത പഠനത്തിൽ രണ്ടുപേരും സംഗീതം പഠിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ?
1: നന്ദുവാണ്.
0: ഇളയാളാണ് അല്ലെ. അപ്പൊ തെറ്റിക്കുമ്പോ എങ്ങനെ വഴക്കൊക്കെ പറയുമോ? നന്ദ നന്ദനയോടാണ് ചോദിക്കുന്നത്.
2: വഴക്ക് പറയില്ല, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നോക്കി ചിരിക്കും. കുറച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോ ഞാനും തെറ്റിക്കും, ചിലപ്പോ അവളെ തെറ്റിക്കുമ്പോ ഞാൻ കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോ പിന്നെ അത് ഒന്നുകൂടെ പാടുമ്പോ ചിലപ്പോ അത് ഞാനായിരിക്കും. അപ്പൊ ചെറിയ വഴക്കും
0: ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിലും വീട്ടില് അത്യാവശ്യം വഴക്കിടുന്നവരാണല്ലേ? ചേച്ചി എന്റെ അമ്മയെ പോലാണ്, എന്റെ കുഞ്ഞനീത്തിയാണ്, അനീത്തി എന്നൊക്കെ പറയുകയാണെങ്കിൽ വീട്ടിൽ നല്ല വഴക്കായിരിക്കും, സ്വാഭാവികമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ സംഗീത പഠനത്തിലും ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് തെറ്റുകളൊക്കെ തിരുത്തി നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ കുറച്ച് കാര്യത്തിലൊരു വെയിറ്റിംഗ് ആണ്. നമ്മുടെ നന്ദനക്കുട്ടി പാട്ട് പാടാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഒരു പാട്ട് കേട്ടാലോ നമുക്ക് അല്ലെ? അഞ്ജന ആഗ്രഹിക്കുന്നില്ലേ നന്ദനയുടെ? അതെ, അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മുടെ നന്ദന മോഹനാണ് പാടാൻ പോകുന്നത്.

0: അപ്പം നന്ദന എന്ത് രസമായിട്ടാണ് പാടിയല്ലേ? അപ്പം ചേച്ചിയുടെ വഴിയെ ഇങ്ങനെ പിടിച്ച് ചെറുതിലെ തന്നെ ചേച്ചി പാട്ടൊക്കെ പഠിക്കാനായിട്ട് പോയപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ആ ഒരു പാത പിടിച്ച് നമ്മുടെ നന്ദനക്കുട്ടിയും അസാധ്യമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ പ്രൊഫഷണലി അല്ലെങ്കിൽ ആ ഒരു പാട്ടിനേക്കാൾ കൂടുതൽ നൃത്തത്തിലാണ് നന്ദനയ്ക്ക് പ്രാധാന്യം. അതുപോലെ തന്നെ നന്നായിട്ട് എഴുതുന്ന കുട്ടികൾ കൂടിയാണ് അല്ലേ? അപ്പം ഈ സംഗീതവും ഒരു വയലിനിസ്റ്റാണ് അഞ്ജന, അതുപോലെ നന്ദനക്കുട്ടി ഒരു ഡാൻസറാണ്, അങ്ങനെ ഒത്തിരി കഴിവുകളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ ഇതില് ഇപ്പൊ പഠനം എന്ന രീതിയിൽ തന്നെ പറയുമ്പോ തന്നെ സംഗീതം എത്ര വർഷമായിട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്?
1: 22 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്.
0: അതെ അല്ലേ നന്ദന?
1: ഞാൻ 18 വർഷം.
0: അതെ അല്ലേ, അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വയലിൻ പഠിക്കുന്നുണ്ടല്ലോ അഞ്ജന, പഠിച്ചിരുന്നു വയലിൻ?
1: കുറച്ച് നാള് പഠിച്ചിരുന്നു, കർണാടിക് വയലിൻ ആണ് പഠിച്ചത്.
0: എവിടെയാണ് പഠിച്ചത്?
1: പബ്ലിക് ലൈബ്രറിയിൽ സായിബാബു എന്ന് പറഞ്ഞൊരു സാറുണ്ട്, അപ്പൊ സാറിന്റെ കീഴിലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അവര് വേനലവധി കാലത്ത് ഒരു കുറച്ച് നാളത്തേക്കൊണ്ട് ഒരു പഠനത്തിന് വേണ്ടി പോയത്, പിന്നെ അത് കുറച്ച് നാളും കൂടെ ഒന്ന് നീട്ടി ചെയ്യാൻ പറ്റുന്നു തോന്നിയപ്പോ അങ്ങനെ കുറച്ച് നാളും കൂടെ നീണ്ടു പോയി. പിന്നീട് അധിക നാള് കൊണ്ടുപോകാൻ പറ്റിയില്ല,
0: കൊണ്ടുപോകാൻ പറ്റിയില്ല. ഡാൻസ് എവിടെയാണ് പഠിക്കുന്നത്?
2: ഞാൻ സൗപർണിക അക്കാഡമി അയത്തിൽ കൊല്ലം അവിടെയായിരുന്നു പഠിച്ചിരുന്നത്.
0: പഠിച്ചിരുന്നത് കണ്ടിന്യൂ ചെയ്യുന്നില്ല?
2: ഇല്ല, ഇപ്പൊ
0: അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. ശരി
2: ശരി.
0: അതെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതായിരുന്നു? കുച്ചിപ്പുടി ആയിരുന്നോ ഭരതനാട്യം ആയിരുന്നോ?
2: കുച്ചിപ്പുടി ആയിരുന്നു. അത് കുറച്ചും കൂടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു, കൂടുതൽ നമ്മള് വർക്ക് ചെയ്യേണ്ട ഒരു.
0: ഇപ്പൊ ഡാൻസേഴ്സ് പൊതുവെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നത് കൂടുതൽ ഇഷ്ടം കുച്ചിപ്പുടി ആണ് എന്ന്. അപ്പൊ അതെന്തായിരിക്കും അതിനൊരു കാരണം?
2: അത് കൂടുതലും നമുക്കൊരു എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ഭാവങ്ങൾ കൂടുതൽ നമുക്ക് സ്വന്തമായിട്ട് ഇമ്പ്രവൈസ് ചെയ്യാനും പിന്നെ നമുക്കത് നമുക്കൊരു സന്തോഷമായിട്ട് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്.
0: അപ്പൊ കുറച്ചും കൂടെ ഒരു പരീക്ഷണങ്ങൾ കൂടുതലുള്ളത് കുച്ചിപ്പുടിയിലാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആണ് നന്ദന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോ നിങ്ങളിങ്ങനെ രസമായിട്ട് നല്ല സിസ്റ്റേഴ്സിനെ പോലെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ എങ്ങനെ ചിരിച്ച് നിന്നിരിക്കുന്ന സിസ്റ്റേഴ്സ് തന്നെ ആണോ വീട്ടിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് റാപ്പിഡ് ക്വസ്റ്റ്യൻസിലൂടെ പോവാം അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബോണ്ടിങ് എന്നൊക്കെ അറിയാനായിട്ട് ഞാനും ശ്രോതാക്കളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് പറയാൻ നിങ്ങൾ റെഡിയാണോ? അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. റെഡിയാണ് അല്ലെ? അപ്പൊ എന്തായാലും ഒരു സഹോദരി എന്നതിലുപരി തന്നെ ഒരു സുഹൃത്തു കൂടിയാണ് ഒരു സിസ്റ്റർ എന്ന രീതി. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി, ഒരു സുഹൃത്തായിട്ട് സ്വന്തം സഹോദരി തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു ബ്ലെസ്സിങ്സ് ആണ് അല്ലേ? അപ്പൊ അതിനെ പറ്റി എന്താണ് അഞ്ജന പറയാനുള്ളത്?
1: ഞാൻ എന്റെ ഒരുവിധ എല്ലാ കാര്യങ്ങളും അവളോടാണ് കൂടുതൽ ഷെയർ ചെയ്യുന്നത്, പറയുന്നതും. എന്തുകൊണ്ടായാലും ആദ്യമേ പറയുന്നത് അവിടെ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഒരു സംശയം തോന്നിയാലും പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് എന്ത് വേണം,
0: എന്ത് വേണോ
1: ചോദിക്കും. ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്, എന്ത് വേണം. അപ്പൊ തന്നെ അവളൊന്ന് അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ പറഞ്ഞു തരില്ല, പക്ഷെ എന്നെ കൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരും.
0: പക്ഷെ നന്ദന ഇളയ ആളാണെങ്കിൽ കൂടിയും ഭയങ്കര
1: മെച്ചുറായിട്ട്.
0: അതെ, പക്ഷെ കാണുമ്പോ വളരെ ക്യൂട്ടായിട്ട് വളരെ കുട്ടിയെ പോലെ ഇരിക്കുന്നെങ്കിലും മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നാണ് അഞ്ജന പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ഉണ്ട് ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നല്ലേ. അപ്പൊ നന്ദനക്ക് എങ്ങനെയാണ് ഒരു ഒരു സഹോദരി എന്ന രീതിയിൽ, എനിക്ക് എങ്ങനെ ഒരു സഹോദരി കിട്ടിയെന്ന രീതിയിൽ എന്താണ് പറയാനുള്ള? ഒരു സുഹൃത്തു കൂടിയാണ് എന്ന് കൂടി പറയുമ്പോ,
2: നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുകുട്ടി എന്ന് വിളിച്ചതുപോലെ തന്നെ എന്റെ അമ്മയാണ് ശരിക്കും. അത് അമ്മയും പറയാറുണ്ട് കൂടുതലും അമ്മ സ്വഭാവങ്ങളെല്ലാം ചേച്ചിക്കാണെന്നുള്ള രീതിയിൽ.
0: അപ്പൊ അമ്മയ്ക്ക് വിഷമം വരാറുണ്ടോ?
1: ഇല്ല, അച്ഛനും അമ്മയ്ക്കും ഞാൻ അവളെ കൂടുതൽ നോക്കുന്നു, അവർക്ക് ഒരു കണക്കിന്
0: സന്തോഷമാണ്.
2: കുഞ്ഞിലെ തൊട്ടേ ആഹാരം കഴിക്കുന്നത് പോലും ഇങ്ങനെ ചേച്ചിയാണ് തരുന്നത്. ചേച്ചി തരുമ്പോ കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇടയ്ക്ക് അങ്ങനെ തരില്ല, ഇടയ്ക്ക് ഞാൻ പറയും ഇങ്ങനെ പരാതിയൊക്കെ പറയും, ഇത്തിരിയെ തരുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ഉടനെ അത് ഇന്നായി കഴിച്ചോ പറഞ്ഞിട്ടൊക്കെ തരും.
0: അതെ അല്ല, അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു രസമുള്ളതായിട്ട് ഇങ്ങനെ നമ്മുടെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ജന മോഹൻ നന്ദന മോഹൻ അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ വീട്ടില് ചെറിയ കുട്ടി ആണ് അല്ലെങ്കിൽ മൂത്ത കുട്ടി ആണ് എന്നുള്ള പരിഗണന ഒന്നും കിട്ടാറില്ല? അമ്മയുടെ നടിയൊക്കെ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടുന്നത്?
1: എനിക്ക്
0: സ്വഭാവം, എനിക്കും അങ്ങനെയായിരുന്നു. വീട്ടിലെ ഏറ്റവും കൂടുതലായിട്ട് ഇരുന്ന് മൂത്ത കുട്ടികൾക്കാണ്. അതെന്താണ് അങ്ങനെ
1: എനിക്കറിയില്ല. ആദ്യം കാണുമ്പോഴേ നമ്മളെ തന്നെയാണ് തോന്നുന്നത്,
0: അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. മൂത്ത കുട്ടിക്ക് ഒരു അട്രാക്ഷൻ,
1: അച്ഛനും അമ്മയും ആരെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വടി എടുക്കുകയോ ചെയ്താൽ പിന്നെ ആ ഏരിയയിൽ കാണില്ല,
0: ഓടിപ്പോവും.
1: ഞാൻ പിന്നെ നിന്നും കൊള്ളും, വേറെ ആർക്കും കൊടുക്കാനില്ല.
2: ഒരു വഴക്ക് മണക്കുമ്പോഴേ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടർ.
1: പിന്നെ അവളെ വഴക്ക് പറയുമ്പോഴേ എനിക്ക് അവളെ അടിക്കുന്നൊക്കെ ഭയങ്കര വിഷമമാണ്, ഞാൻ അടിക്കരുതെന്നൊക്കെ പറയും.
0: ഓ അഞ്ജന എന്ത് പാവം ആണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. യെസ്, അപ്പോ നമ്മുടെ അഞ്ജന പറയാണ് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന അഞ്ജനക്ക് തന്നെയാണ് അല്ലെ. അതപ്പോ വിഷമം തോന്നാറില്ലേ നന്ദന ചേച്ചി അടിക്കുമ്പോ?
1: കഴിയുമ്പോ വിഷം വെക്കണ്ട, കരയൊക്കെ ആണെങ്കിൽ വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അടി കിട്ടുന്ന സമയത്ത് അവിടെ കാണില്ലെങ്കിൽ
2: എങ്ങാനും കൂടെ എനിക്ക് എക്സ്ട്രാ കിട്ടിയാലോ എന്നുള്ളത് പിന്നെ സമാധാനിപ്പിക്കുന്നതാണല്ലോ.
0: അങ്ങ് ദൂരെ മാറിയൊന്ന് സമാധാനിപ്പിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോ തീർച്ചയായിട്ടും പഠനത്തിനോടൊപ്പം തന്നെ സംഗീതവും നൃത്തവും വയലിൻ പെർഫോമൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാ പോയമൊക്കെ എഴുതുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പഠനവും അതുപോലെ തന്നെ ഈ കലാപരമായിട്ടുള്ള വൈഭവങ്ങളും ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകുന്നത്?
1: അതിന് ഏറ്റവും കൂടുതൽ നന്ദി അച്ഛനോടും അമ്മയോടാണ് പറയേണ്ടത്. കാരണം അവർ രണ്ടുപേരും, ഇപ്പൊ ഞാൻ സാഹിത്യത്തിലോട്ട് കൂടുതൽ വരാൻ കാരണം അമ്മ തന്നെയാണ്. കാരണം അമ്മ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ എനിക്കും പരിചയപ്പെടുത്തി തരും. അപ്പൊ എനിക്ക് അതിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വായിക്കണം എന്ന് തോന്നിയാൽ ഞാൻ വായിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു മെയിൻ കാരണം അമ്മ തന്നെയാണ്. പിന്നെ അച്ഛൻ പറയുകയാണെങ്കിൽ, അച്ഛൻ വീട്ടിലായാൽ പോലും ഭയങ്കര പഴഞ്ചൊല്ലുകൾ സംസാരിക്കുകയും ഈ അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങളിടയ്ക്ക് കളിയാക്കുമായിരുന്നു. പണ്ട് ഞങ്ങളൊരു ഫ്ലവർ ഷോ കാണാൻ പോയപ്പോൾ ഒരു പുള്ളി എന്നിട്ട് ചേച്ചി അച്ഛൻ്റെ അടുത്ത്, നിങ്ങൾ എവിടെ പോകുന്ന, അച്ഛൻ പറഞ്ഞു, ഞാൻ പുഷ്പഫല സസ്യ പ്രദർശനത്തിന് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മലയാളം ഭാഷ കുറച്ചുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റിയത് ഇവർ രണ്ടുപേരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇംഗ്ലീഷ്

0: പഠിക്കാനായിട്ടൊക്കെ പോയപ്പോ കുറച്ചുകൂടെ അതിലേക്ക് കൂടുതൽ ചെല്ലാൻ പറ്റി എന്നുള്ളതാണ്.
1: അതെ അല്ലെ. അപ്പൊ അങ്ങനെ നന്ദനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതില് എങ്ങനെയാണ് എന്നുള്ളത്?
0: അതെ, അച്ഛനമ്മയും പറയും സാധാരണ പഠിക്കണം എന്നുള്ള അങ്ങനെ പറയാറില്ല, പഠിക്കണം, പക്ഷെ പഠിത്തത്തിന്റെ കൂടെ തന്നെ പാട്ടും സംഗീതവും നൃത്തവും എല്ലാം കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുള്ളവരാ അവർക്ക്. അവർക്ക് ഞങ്ങള് പാടുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ്, അത് കാണുമ്പോ നമുക്കും ഭയങ്കര സന്തോഷമാണ്.
1: ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ആദ്യം ഒരു പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല, അച്ഛനും അമ്മയും കൊള്ളാം എന്ന് പറയാം, അവരുടെ കണ്ണുകളിലെ തിളക്കമാണ് അല്ലെ. അപ്പൊ അത് ഇന്നും അങ്ങനെ തുടരാണ്. ഇപ്പൊ മെയിൻ ആയിട്ടും പേരൻസ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും പഠനത്തിൽ കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ഇത് മാറ്റി നിർത്തണമെന്ന് പറയാറുണ്ട്. അത് അവര് തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകരുത്, അവര് നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഒരു ജോലി കിട്ടണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ എങ്കിലും അത് സൈഡിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് നമ്മുടെ അഞ്ജന മോഹനും നന്ദന മോഹനും ഭാഗ്യം ചെയ്തിട്ടുള്ള കുട്ടികളാണ്. പേരൻസ് എപ്പോഴും സപ്പോർട്ടായിട്ട് അവർക്കൊരു അനുഗ്രഹമാണ് അത്, ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് എന്നുള്ളത് തന്നെയാണ് പേരൻസും പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇനിയും തുടർന്ന് എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും എത്ര ഒരു എന്താ പറയുക ബുദ്ധിമുട്ട്, പഠനത്തിൽ നിൽക്കുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിനെ മാറ്റി നിർത്തരുത് അല്ലെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുകയാണ്. ഒരു പാട്ട് നമ്മൾ എത്ര സ്ട്രെയിൻ എടുത്ത് നിൽക്കുന്ന സമയത്തും ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആസ്വദിച്ചാൽ, ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ് എവിടെ പോയി എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക അല്ലേ. യെസ്. അപ്പൊ അങ്ങനെ ചിരിച്ച് നല്ല രസമായിട്ട് നമ്മുടെ മിടുക്കി കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഞ്ജന മോഹനും നന്ദന മോഹനുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ നിമിഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം ഇതേ ദിവസം ഇതേ സമയം കേൾക്കാം.

0: കേരളം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ബിറ്റ്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം

പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

Scotty's Eagle 2.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം.

आद्यदिनमपि तृतीया विभक्ति पुल्लिङ्गे एकवचने वाक्यानि पश्यामः इन्नत्ते दिवसवुम् तृतीया विभक्ति मूनामत्ते विभक्तियिले पुल्लिङ्गत्तिलुळ्ळ एकवचन वाक्यङ्गळ् नमुक्क् परिशोधिक्काम् छात्रः स्यूतेन पुस्तकम् आनयति വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു ഛാത്ര സ്യൂതേന പുസ്തകം ആനയതി വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു വിദ്യാർത്ഥി സഞ്ചിയിൽ പുസ്തകം കൊണ്ടുവരുന്നു ഛാത്ര സ്യൂതേന പുസ്തകം ആനയതി അധികാരി പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു അധികാരി

0: പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി. ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു. ഉദ്യോഗസ്ഥൻ പുഷ്പമാലയാൽ അതിഥിയെ സ്വീകരിക്കുന്നു. അധികാരി പുഷ്പഹാരേണ അതിഥിം സമ്മാനയതി. കാര്യകർത്ത പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി. ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യകർത്ത പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി. ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. ജോലിക്കാരൻ പൂച്ചെണ്ടുകൊണ്ട് അതിഥിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യകർത്ത പുഷ്പഗുച്ഛേന അതിഥിം സ്വാഗതീകരോതി. സുധാകരഹ താളേന ഗൃഹം കീലിതവാൻ. സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരഹ താളേന ഗൃഹം കീലിതവാൻ. സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരൻ താഴുകൊണ്ട് വീട് പൂട്ടി. സുധാകരഹ താളേന ഗൃഹം കീലിതവാൻ. വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി. വൃദ്ധൻ വടി കൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി. വൃദ്ധൻ വടി കൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധൻ വടി കൊണ്ട് വാനരനെ തുരത്തി. വൃദ്ധ ദണ്ഡേന വാനരം ദൂരീകരോതി. ബാലകഃ ഉത്സാഹേന പഠതി. ബാലൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലകഃ ഉത്സാഹേന പഠതി. ബാലൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലൻ ഉത്സാഹത്തോടെ പഠിക്കുന്നു. ബാലകഃ ഉത്സാഹേന പഠതി. സഹ കോപേന മാം നിന്ദിതവാൻ. അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. സഹ കോപേന മാം നിന്ദിതവാൻ. അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. അവൻ കോപത്തോടെ എന്നെ വഴക്കു പറഞ്ഞു. സഹ കോപേന മാം നിന്ദിതവാൻ. അമ്മ സ്നേഹേന ശിശും ലാലയതി. അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്മ സ്നേഹേന ശിശും ലാലയതി. അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്മ സ്നേഹത്തോടെ ശിശുവിനെ ലാളിക്കുന്നു. അമ്മ സ്നേഹേന ശിശും ലാലയതി. ഗുരുഹു വിനയേന വ്യവഹരതി. ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരുഹു വിനയേന വ്യവഹരതി. ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരു വിനയത്തോടെ പെരുമാറുന്നു. ഗുരുഹു വിനയേന വ്യവഹരതി. ഏഷാ ആനന്ദേന ക്രീഡതി. അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. ഏഷാ ആനന്ദേന ക്രീഡതി. അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. അവൾ ആനന്ദത്തോടെ കളിക്കുന്നു. ഏഷാ ആനന്ദേന ക്രീഡതി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരേ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. കാനഡയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി ചില പ്രധാന കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ പുതിയ ഇറക്കുമതി നിരോധനം ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ നിലവിൽ വന്നു. കനേഡിയൻ താരിഫുകൾക്കുള്ള മറുപടിയായാണ് US പ്രസിഡന്റ് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചത്. വിസ്കി, വൈൻ, ബിയർ, ടെക്കീല, വോഡ്ക, റം തുടങ്ങിയ പാക്ക് ചെയ്തതും അല്ലാത്തതുമായ എല്ലാ പ്രധാന മദ്യ ഇനങ്ങളുടെയും ഇറക്കുമതി നിരോധിച്ചിട്ടുണ്ട്. കനേഡിയൻ മദ്യത്തിന്റെ പ്രധാന കയറ്റുമതി വിപണിയാണ് US. അമേരിക്കയിലെ സ്കൂളുകളിലും കോളേജുകളിലും ലൈംഗിക അതിക്രമ പരാതികൾ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മുൻ ട്രംപ് ഭരണകൂടത്തിന്റെ വ്യവസ്ഥകൾ വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി പുനഃസ്ഥാപിച്ചു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് നടപ്പിലാക്കിയ Title IX നിയമം അതേപടി തിരിച്ചു കൊണ്ടുവരുന്നതാണ് പുതിയ നടപടിയെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹൻ വ്യക്തമാക്കി. LGBTQ+ വിഭാഗങ്ങൾക്കും ലിംഗ വ്യക്തിത്വത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ബൈഡൻ ഭരണകൂടം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഫെഡറൽ കോടതികൾ തള്ളിക്കളഞ്ഞതിനെ തുടർന്നാണ് പുതിയ നടപടി. അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികൾക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും കർശന മുന്നറിയിപ്പുമായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. പുതിയ വിലാസത്തിലേക്ക് മാറി 10 ദിവസത്തിനകം AR-11 ഫോം വഴി വിവരം ഇമിഗ്രേഷൻ ഏജൻസിയെ അറിയിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. H-1B വിസക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിദേശികളും ഗ്രീൻ കാർഡ് ഉടമകളും ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പോസ്റ്റൽ സർവീസിൽ വിലാസം മാറ്റിയാൽ ഇമിഗ്രേഷൻ രേഖകളിൽ അപ്ഡേറ്റ് ആകില്ലെന്നും ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി തന്നെ ഇത് ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കി. നിർദ്ദേശം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ വിസ അപേക്ഷകൾ തടയപ്പെടുകയോ നാടുകടത്തൽ നടപടികൾ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരികയോ ചെയ്യാം. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിൽ ഇളവുള്ളത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സതേൺ റീജിയൻ കൺവെൻഷൻ

0: ഒക്ടോബർ 2 മുതൽ 4 വരെ മെസ്കീറ്റിലെ ഷാരോൺ ഇവന്റ് സെന്ററിൽ നടക്കും. സങ്കീർത്തനം 34:5 അടിസ്ഥാനമാക്കിയുള്ള യേശുവിനെ നോക്കുക, പ്രകാശിതരാകുക എന്നതാണ് കൺവെൻഷന്റെ വിഷയം. അമേരിക്കൻ മലയാളികളുടെ സംഘടനകളുടെ സംഘടനയായ ഫുക്കാനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ് ഫിലിപ്പിന് ജന്മനാടായ അടൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. അടൂർ പൌരാവലി ഗ്രീൻ വാലി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം അടൂർ MLA അഡ്വക്കേറ്റ് CV ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. അടൂർ ദേശത്തു നിന്നും അമേരിക്കയിലെത്തി ജീവിത വിജയം നേടിയ ഫിലിപ്പോസ് ഫിലിപ്പ് അടൂരിന്റെ അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫുക്കാന സാഹിത്യ വിഭാഗത്തിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ ആരംഭിച്ചിരിക്കുകയാണ്. നിശ്ചിത ലക്ഷ്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കാനും പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനുമായി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ചെയർമാൻ ബെന്നി നെച്ചൂർ ഡോക്ടർ MV പിള്ളയുമായും പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണനുമായും ബന്ധപ്പെടുകയും രക്ഷാധികാരികളായി പ്രവർത്തിക്കാൻ അവർ സമ്മതമറിയിക്കുകയും ചെയ്തതായി ഫുക്കാന പ്രസിഡന്റ് ഫിലിപ്പോസ് ഫിലിപ്പ് അറിയിച്ചു. പ്രവാസി ഭാരതീയ ദിനാഘോഷം 2027 രജത ജൂബിലി ആഘോഷം പ്രമാണിച്ച് പ്രവാസികളുടെ സർഗവൈഭവം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവാസികൾ രചിച്ച ഗ്രന്ഥങ്ങൾക്ക് മത്സരം സംഘടിപ്പിക്കുവാൻ സംഘാടക സമിതി തീരുമാനിച്ചു. നോവൽ, കഥ, നാടകം, കവിതാ സമാഹാരം ഒരൊറ്റ പട്ടികയിൽ ഉൾപ്പെടുത്തി മികച്ച രചനാ വൈഭവം കണ്ടെത്തി യഥാക്രമം 15,000, 10,000, 7,000 എന്നിങ്ങനെ ക്യാഷ് പ്രൈസിനോടൊപ്പം ഫലകവും പ്രശസ്തി പത്രവും മികച്ച ഗ്രന്ഥങ്ങൾക്ക് നൽകും. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളുടെ എഴുത്ത് പ്രതിയോ അച്ചടിച്ചതോ അയക്കാവുന്നതാണ്. പ്രവാസി എന്ന് തെളിയിക്കുന്നതിന് വിസ അടിച്ചിട്ടുള്ള പാസ്പോർട്ട് കോപ്പിയോ വിദേശ സർക്കാർ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡോ ഫോട്ടോ ഉൾപ്പെടെ അയക്കേണ്ടതാണ്. വിലാസം, ആഘോഷം, പ്രവാസി ഭാരതീയ ദിന കമ്മിറ്റി, ബിസ്മി, ഗാന്ധിനഗർ, തിരുവനന്തപുരം 6950008, കേരളം, ഇന്ത്യ എന്ന വിലാസത്തിൽ ഒക്ടോബർ 30 രചനകൾ എത്തിക്കേണ്ടതാണ്. ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, സിയാറ്റിൽ, സാൻഫ്രാൻസിസ്കോ, ഡബ്ലിൻ ഈ നിരയിൽ കേരളത്തിൽ നിന്ന് 7 നഗരങ്ങൾ. ലോകത്തിലെ മികച്ച 1,000 നഗരങ്ങളുടെ ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് പട്ടികയിലാണ് കേരളത്തിലെ നഗരങ്ങളും ഇടം പിടിച്ചത്. കേരളത്തിലെ നഗരങ്ങളിൽ കൊച്ചിയെ കടത്തിവെട്ടി തൃശൂർ 1 സ്ഥാനത്തെത്തി. ആഗോളതലത്തിൽ 477 സ്ഥാനത്താണ് തൃശൂർ. 489 സ്ഥാനമാണ് കൊച്ചിക്ക്. 499 സ്ഥാനവുമായി കോഴിക്കോടും ആദ്യ 500 ഇടം പിടിച്ചു. കൊല്ലം 623, തിരുവനന്തപുരം 624, കോട്ടയം 696, കണ്ണൂർ 772 എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ മറ്റു നഗരങ്ങൾ. സാമ്പത്തിക സ്ഥിതി, മാനവ വിഭവശേഷി, ജീവിത നിലവാരം, പരിസ്ഥിതി, ഭരണനിർവഹണം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി, പരിസ്ഥിതി, ഭരണനിർവഹണം എന്നിവയിലെ മികച്ച പ്രകടനമാണ് തൃശൂരിന് നേട്ടമായത്. അതേസമയം സാമ്പത്തിക സ്ഥിതി, മാനവ വിഭവശേഷി, ഭരണനിർവഹണം എന്നിവ കൊച്ചിക്ക് അനുകൂലമായി. ജീവിത നിലവാരത്തിൽ ഇന്ത്യൻ നഗരങ്ങളിൽ 1 സ്ഥാനത്താണ് കോട്ടയം. കൊല്ലം, തൃശൂർ എന്നിവയാണ് 2-3 സ്ഥാനങ്ങളിൽ. ആഗോളതലത്തിൽ US നഗരമായ ന്യൂയോർക്കാണ് പട്ടികയിൽ 1 സ്ഥാനത്ത്. UKയുടെ തലസ്ഥാനമായ ലണ്ടൻ, ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് എന്നിവയാണ് 2-3 സ്ഥാനങ്ങളിൽ. ഇന്ത്യൻ നഗരങ്ങളിൽ ഡൽഹിയാണ് 1 സ്ഥാനത്ത്. ആഗോളതലത്തിൽ 268 സ്ഥാനത്താണ് ഡൽഹി. ബംഗളൂരു 311, മുംബൈ 330, ചെന്നൈ 381, ഹൈദരാബാദ് 421 എന്നിവയാണ് തൊട്ടടുത്തുള്ള സ്ഥാനങ്ങളിൽ. 2026 ഏപ്രിൽ ജൂലൈ കാലയളവിൽ രാജ്യത്തേക്കുള്ള പ്രവാസി നിക്ഷേപ വരവിൽ 7 മടങ്ങ് വരെ വർധന. പ്രവാസികൾക്ക് വിദേശ കറൻസിയിൽ നേരിട്ട് നിക്ഷേപിക്കാനുള്ള FCNRB നിക്ഷേപത്തിന് റിസർവ് ബാങ്ക് ഇളവുകൾ കൊണ്ടുവന്നതാണ് നിക്ഷേപം ഉയരാൻ കാരണമായത്. RBIയുടെ കണക്കനുസരിച്ച് NRI നിക്ഷേപത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 678.2% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ തായ്മാമൻ തങ്കമോതിരം പദ്ധതിക്കായുള്ള ആദ്യ ബാച്ച് സ്വർണമോതിരങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസ്. പദ്ധതിയുടെ ഭാഗമായി നവജാത ശിശുക്കൾക്ക് നൽകാനുള്ള 89,955 മോതിരങ്ങളാണ് ആദ്യഘട്ടത്തിൽ തയ്യാറായതെന്ന് കമ്പനി അറിയിച്ചു. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ചരമറിയിപ്പുകൾ. വെള്ളൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ മുൻ സൂപ്രണ്ട് കോളശ്ശേരിൽ ജേക്കബ് കോശി അന്തരിച്ചു. സംസ്കാരം പിന്നീട്. കാണക്കാരി വെള്ളാപ്പള്ളിയിൽ പരിതനായ VM മാണിയുടെ ഭാര്യ കുളത്തൂർ സെന്റ് മേരീസ് LP സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപിക ലില്ലിക്കുട്ടി മാണി അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. പൂവരണി വടക്കേ മുറിയിൽ അക്കമ്മ ജോർജ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

அஞ்சல தாழ்வு

மது சந்திரபிம்பமே அந்திவையும் பொன்னுதிரம்

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.